0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: ജസാക്കും അല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജ് 25-37 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ശൈഖ് മാഹിർ അൽ മുഅയ്ലി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, വിശുദ്ധ ഖുർആനിനെ ലോകപ്രശസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ പാരായണം നിർവഹിക്കപ്പെടുന്നത് കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടി ഒരുക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 50 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തു ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖാരി മിശാരി റാഷിദ് അൽ അഫാസി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ. Tune to reality.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
4: അവർക്ക് ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ്
3: നല്ലൊരു. നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
6: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
5: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
6: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
5: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅൽ ആലിഹി സഹബി അജ്മഈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.
5: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ

0: റളു അൻഹു നിർത്തുകയാണെങ്കിൽ, വഖഫയാണെങ്കിൽ, റളിയല്ലാഹു അൻഹും വറളു അൻഹു,
1: റളിയല്ലാഹു അൻഹും വറളു
0: അൻഹു. ذلك لمن خشي ربه
1: ذلك لمن خشي ربه.
0: അടുത്ത സൂറത്ത് സൂറത്തുൽ ഖദ്ർ.

0: ആ അതില് അൻസൽനാഹു ഇഖ്ഫാഅ്, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു,
1: മലായികത്തു
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി ആ രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുള്ള ഇൽഫജർ. മീമ് ശബ്ദുള്ളത് നല്ലോ മണിക്കണം.

0: മത്തല മത്ത് മത്തുലഅ ഒന്നുകൂടി സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വായാണ് മത്തുലഅൽ ഫജ്ർ
1: സലാമുൻ ഹിയ ഹത്ത മത്തുലഅൽ ഫജ്ർ
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദ്ർ കഴിഞ്ഞു അതിൽ ആറായത്തേ ഉള്ളൂ സൂറത്തുൽ ഖദ്ർ 97-ാമത്തെ സൂറത്താണ് 97-ാമത്തെ സൂറത്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആമീൻ വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ് സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദ്റിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത് ക്ലാസ്സെടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്ത ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്ത ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നാസർ അൽ ഖതാമി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
3: വചനം 16. വജാഉ, അവർ വരുകയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാനാ, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുനാ, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്നാ, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ. ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ലതാനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: أعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരുകയും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. കാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ടുമൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവട ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അല്ലാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൗഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെ മറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷേഖ് നബീൽ അൽ റിഫായി.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇന്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് അശ്ശേഖ് നബീൽ അർരിഫായി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോകചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും

0: വാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ظهير.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

والعصر إن الإنسان لفي خسر.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് സൂറ അൽ മഅരിജ്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ ജമാൽ അൽ സൈലി.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറ അൽ കഹ്ഫിൽ നിന്നും 45 മുതൽ 49 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഖിർനി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Peace Radio. Tune to reality.

0: ഈസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിനെ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മുഴുവനായി കേൾക്കുന്നതിനുള്ള അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18 അധ്യായം സൂറത്തുൽ കഹ്ഫിലെ മുഴുവൻ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ മധുര ശബ്ദത്തിൽ നാം കേട്ടത് ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് മുഴുവൻ വചനങ്ങളുമാണ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹം.
3: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും, കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ.

അവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻ ബഗി എന്ന് ആ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും, യൻ ബഗി. പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി, യൻ എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോ ലശംസു യംബഗീലഹ, ലശംസു യംബഗീലഹ അൻ തുദ്രികൽ ഖമറ, അൻ തുദ്രികൽ ഖമറ ഉണ്ടോ, അങ്ങനെയാണോ പറയണം ചെയ്യേണ്ടത്? അൻ തുദ്രികൽ ഖമറ അല്ല. ശ്രോതാക്കൾ ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനഃപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശം സുയം ബഗീലഹ അൻ തുദ്രികൽ ഖമറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വകുല്ലും ഫീ ഫലകിൻ, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഫലകി യസ്ബഹൂൻ. രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. أعوذ بالله من الشيطان الرجيم والقمر قدرناه منازل حتى

അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും ഉണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ചന്ദ്രൻ. ഖദ്ദർനാഹു, ഖദ്ദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. ഖദിർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖദിറിലുള്ള വിശ്വാസം. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് വിധിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പൊ ഖദ്ദറ കണക്കാക്കി, ഖദ്ദർനാ നാം കണക്കാക്കി, ഹു അതിന്, ചന്ദ്രനും ആ ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനി, ഉർജൂൻ ഈത്തപ്പന കുലയുടെ തണ്ട്. ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന, അതിനെ കോർത്തു വെക്കുന്ന തണ്ടുണ്ടല്ലോ, അത്. അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെ പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചുകൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി 14-ാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവ് പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോൾ 14-ാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന്, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറിൽ ലഹാ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കല കുലത്തണ്ട് പോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ.
അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ടതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലും ഉണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യനതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകളുണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ? കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ? ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. എം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുതിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലക്കിൻ, ഒരു ഭ്രമണപഥത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40-ാമത്തെ ആയത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസു, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞ ആയത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ടു വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലയിൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു 4 അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ ഖുർആനിൻ്റെ ക്യുഎച്ച്എൽഎസ് സെൻ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ, അവർ ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലയിൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക, പ്രാപിക്കുവാൻ.
അൽ ഖമറ ചന്ദ്രനെ, വലല്ലൈലു രാത്രിക്കും കഴിയുകയില്ല, സ്വാബിഖു രാത്രിയുമല്ല, സ്വാബിഖു മുൻകടക്കുന്നതല്ല, അന്നഹാരി പകലിനെ, വക്കുല്ലുൻ എല്ലാം, എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഫീ ഫലക്കിൻ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണ പദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365.5 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. നിങ്ങളൊന്നാലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്! അള്ളാഹു സുബ്ഹാനഹു വതാല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരുവിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തായത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിൻ്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാര ഫിൽ ലൈൽ വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിക്വത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ
മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര എണ്ണം, അത് ഏതൊക്കെ? ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ല. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ടതെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂൻ, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. ലശംസു എംബാഗിലഹ, സൂര്യന് പറ്റുകയില്ല. അൻതുദരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ. വലല്ലേലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലുൻ, എല്ലാം. ഫീഫലക്കി യസ്ബഹൂൻ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം, അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം.

0: واخر دعوانا الحمد لله رب العالمين والصلاه والسلام على نبينا محمد وعلى اله وصحبه وسلم.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ പ്രമുഖ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നും ഏതാനും ചില വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും സൂറത്ത് യൂസുഫ് 1-4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വിശദീകരണവുമാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് യൂസുഫ്, വചനം 1. അലിഫ് ലാം റ. അലിഫ് ലാം റ. തിൽക്ക, അവ അഥവാ ഇവ. ആയാത്തു, ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിൻ്റെ. അൽ മുബീൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ വ്യക്തമായ.

0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റോ. ഇവ സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ ആയത്തു അഥവാ വചനങ്ങളാകുന്നു.
1: വചനം രണ്ട്. ഇന്നാ അൻസൽനാഹു, നിശ്ചയമായും നാം അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനൻ, ഒരു പാരായണ ഗ്രന്ഥമായി. അറബിയൻ, അറബിയിലുള്ളതായ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി അഥവാ നിങ്ങളായേക്കാം. തഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന അഥവാ നിങ്ങൾ ചിന്തിക്കുക.

0: നാം ഇതിനെ ഒരു അറബി ഭാഷയിലുള്ള ഖുർആനായി അഥവാ പാരായണ ഗ്രന്ഥമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുവാൻ വേണ്ടി.
1: പ്രാരംഭത്തിലെ കേവലാക്ഷരങ്ങളെപ്പറ്റി സൂറത്ത് അൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും വിവരിച്ചത് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനും ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങളിലേക്കുമുള്ള റസൂലും തന്നെ. അതേസമയം അവിടുന്ന് ജനിച്ചു വളർന്നതും പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരുന്നതുമെല്ലാം അറബികളിലാണല്ലോ. അറബി ഭാഷയാകട്ടെ അക്കാലത്തെ ലോകഭാഷകളിൽ വെച്ച് എല്ലാ നിലക്കും മുൻപന്തിയിൽ നിൽക്കുന്നതുമായിരുന്നു. പ്രവാചകന്റെ ഭാഷയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വേദഗ്രന്ഥം അവതരിക്കുന്നത് അപ്രായോഗികവുമാണല്ലോ. അങ്ങനെ ഖുർആൻ അറബി ഭാഷയിലായി തീർന്നു. അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. സാരം, ഒരു റസൂലിനെയും തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഭാഷയിലായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണത്. അദ്ധ്യായം 14 വചനം 4. കുറിപ്പ്: ഖുർആൻ അറബി ഭാഷയിലുള്ളതാണെന്നിരിക്കെ അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാമോ എന്നും മറ്റുമുള്ള വിവരങ്ങൾ മുഖവുരയിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി ഒന്നും സ്പർശിക്കുന്നില്ല. പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നുമുള്ള രണ്ടർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുള്ള വാക്കാണ് ഖുർആൻ. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടേണ്ടതുമായതുകൊണ്ട് വിശുദ്ധ ഖുർആന് ആ പേർ തികച്ചും അനുയോജ്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പേരെന്ന നിലക്ക് പറയുമ്പോൾ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറയുന്നു. അവശ്യം ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി വിവരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവയെന്നും നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള മുഖവുരയ്ക്ക് ശേഷം അടുത്ത വചനം മുതൽ സൂറത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: വചനം 3. നഹനു, നാം, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിക്കുന്നു, അലൈക, നിനക്ക്, അഹ്സന, ഏറ്റവും നല്ലതിനെ, അൽ ഖസസി, കഥാവിവരണത്തിലെ, ബിമാ ഔഹൈന, നാം വഹി നൽകിയതുമൂലം, ഇലൈക, നിന്നിലേക്ക്, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, വൈങ്കുന്ത, നിശ്ചയമായും നീയായിരുന്നു, മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ്, ലമിന, പെട്ടവൻ തന്നെ, അൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ അഥവാ അറിയാത്തവരിൽ.

0: ഒരു കഥാവിവരണം നാം നിനക്ക് വിവരിച്ചു തരുകയാണ്. ഈ ഖുർആനെ നാം നിനക്ക് വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നത് മൂലം. നിശ്ചയമായും ഇതിനു മുമ്പ് നീ ഇതിനെപ്പറ്റി അറിയാത്ത അശ്രദ്ധന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു.
1: ഏറ്റവും നല്ലൊരു കഥനം അഹ്സനുൽ ഖസസ് എന്ന് ഈ കഥയെ വിശേഷിപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ പ്രാരംഭത്തിൽ നാം ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വല്ല കഥാവിവരണവും കേട്ടാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായെന്നും ആ അവസരത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്നും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ഖുർആനാകുന്ന ദിവ്യസന്ദേശങ്ങളിൽ നൽകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സൂറത്ത് എന്നും ഇതിലെ ഉള്ളടക്കമായ ചരിത്രകഥയെപ്പറ്റി മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമായിരുന്നില്ലെന്നും പറഞ്ഞതിൽ നിന്ന് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ജനതയ്ക്കും അറിഞ്ഞുകൂടാത്ത ഒരു മുൻകാല ചരിത്രം അവിടുന്ന് വിവരിക്കുകയും മുൻ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതിനോട് അത് യോജിച്ചു വരികയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നല്ലാതെ ലഭിച്ചതായിരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ. ഈ ആമുഖത്തോടുകൂടി അള്ളാഹു കഥാവിവരണം ആരംഭിക്കുന്നു.
2: വചനം 4. ഇഖാല പറഞ്ഞ സന്ദർഭം. യൂസുഫ് ലി അബീഹി തന്റെ പിതാവിനോട്, യാ അബതി എന്റെ പിതാവേ, ഇന്നീ റഅയ്തു നിശ്ചയമായും ഞാൻ സ്വപ്നം കണ്ടു, അഹദ അശറ പതിനൊന്ന് കൗകബൻ നക്ഷത്രത്തെ, വശംസ സൂര്യനെയും, വൽ ഖമറ ചന്ദ്രനെയും, റഅയ്തുഹും അവരെ ഞാൻ കണ്ടു, ലീ എനിക്ക്, സാജിദീൻ സുജൂദ് ചെയ്യുന്നവരായിട്ട്.
3: إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين.
0: يوسف അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു, അതായത് എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി അവരെ ഞാൻ കണ്ടു.
1: റആ എന്ന ക്രിയാരൂപത്തിന് കണ്ടുവെന്നാണ് പൊതുവിൽ അർത്ഥം. എന്നാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് റുഇയ എന്നും ബുദ്ധി കൊണ്ടുള്ള കാഴ്ചക്ക് അഥവാ

0: ആണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പൊരുൾ. ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കേവലം ഒരു ബാലൻ മാത്രമായിരുന്നുവെന്ന് വഴിയെ മനസ്സിലാക്കാവുന്നതാകുന്നു. ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായി തലകുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലും ഒക്കെ അക്കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉപചാരങ്ങൾക്കും സുജൂദ് എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉപചാര കൃത്യങ്ങൾ പ്രസ്തുത ഗ്രഹങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. അതായിരിക്കാം അവരെ സുജൂദ് ചെയ്യുന്നവരായി കണ്ടുവെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പ്രിയപുത്രന്റെ സ്വപ്നവാർത്ത കേട്ടപ്പോൾ അത് സഹോദരന്മാരെ അറിയിക്കുന്നത് നന്നല്ലെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്ത് യൂസുഫിലെ 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വന

0: കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.
4: لقد كفر الذين قالوا إن الله هو المسيح ابن مريم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിദ് നാസർ അൽ ഖതാമി.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബഖറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ലാ വഅല ആലിഹി സഹബി അജ്മൈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ടായത്തുകൾ ഒന്നുകൂടി ഓതാം.

0: അതിലെ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹ്ർ. തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു? മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടു മീം എടുത്ത് വന്നു, പിന്നെ മറ്റത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി
1: റബ്ബിഹിം
0: രണ്ടും നല്ല മണിക്കണം, ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാർ ഹത്താമത്തറയിൽ ഫജർ. മീം ശദ്ദുള്ളത് നല്ലോണം അടിക്കണം. അബ്ബിഹിമ്മി.

0: മത്തല മത്ത് മത്തുല ഒന്നുകൂടി
1: സലാമുന ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
0: സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വായാണ് മത്തുലഇൽ ഫജ്ർ.
1: സലാമുൻ ഹിയ ഹത്താ മത്തുലഇൽ ഫജ്ർ.
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദർ കഴിഞ്ഞു, അതിൽ ആറായത്തേയുള്ളൂ. സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്, 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറത്ത് മുജാദില 8-ാമത്തെ ആയത്തിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമ്മോട് സംസാരിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 8-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതുപോലെ തന്നെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്.
7: ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير
6: ألم تر إلى الذين ഇവിടെ ألم تر നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സാക്കിന മീമിനു ശേഷം ത വന്നാൽ ഇസ്ഹാർ ഷഫവി. അതുപോലെ തന്നെ ടറ, നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് പലപ്പോഴും ജീവിത നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അലം തറ അന്നല്ലാഹ അല്ലെങ്കിൽ അലം തറ ഇലല്ലദീന തറ തറ എന്നാണ് പറയുക. റിനെ കനപ്പിക്കണം. ടറ അലം തറ ഇലല്ലദീന ഇലല്ലദീന നുഹു അനിൻ നജ്വ നുഹു അനിൻ നജ്വ. നൂന് ശബ്ദമുണ്ട്, മണിക്കണം. അനിൻ നജ്വ അനിൻ നജുവ. ഇവിടെ നൂന് ശദ്ദ് മണിച്ചു കൊണ്ടുപോകണം, അതുപോലെ തന്നെ ജീവനെ കലക്കല ചെയ്യണം. അനിൻ നജുവ സുമ്മ, സുമ്മയല്ല സുമ്മ, മീമിന് ശദ്ദ് മണിക്ക സുമ്മ സുമ്മ. يعودون لما نهوا عنه لما نهوا عنه وقف ചെയ്യുമ്പോൾ عن ഹാന സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടി ഓതുമ്പോഴോ ലിമ നുഹു അൻഹു വയതനാജൗന അൻഹു വയതനാജൗന. ഇവിടെ മദ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അൻഹു വയതനാജൗന എന്നല്ല അൻഹു വയതനാജൗന. വയതനാജൗന ബിൽ ഇസ്മി, ബിൽ ഇസ്മി ഇസ്മല്ല ഇസ്മ, ഇസ്മും ഇസ്മും അർത്ഥമാറ്റമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണം. ഇസ്മ എന്നാൽ പേര്, നമുക്കെല്ലാം അറിയാം. ഇസ്മ എന്നാൽ പാപം. അതുകൊണ്ട് ബിൽ ഇസ്മി, സ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ. അത് അക്ഷരം മാറിയാൽ അത് അർത്ഥം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിൽ ഇസ്മി വൽ ഉദുവാൻ, വൽ ഉദുവാനല്ല വൽ ഐന്, വൽ ഉദുവാൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന്. വൽ ഉദുവാനി വമഅസിയതി റസൂൽ, വമഅസിയതി വമഅസിയതി റസൂൽ ഐന്. അതുപോലെ സ്വാദ്, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. വമഅസിയതി റസൂൽ. വഇദ ജാഊക, വഇദ ജാഊക, മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ജ ജ ഊക, ഇവിടെ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. വഇദ ജാഊക ഹയ്യൗക. ഇനി ഹയ്യൗക, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹ ഹയ്യൗക ഹയ്യൗക എന്നല്ല ഹ ഹയ്യൗക. ബിമാലം യുഹയ്യിക ബിഹില്ലാഹ്, ബിമാലം യുഹയ്യിക യുഹയ്യിക. യാഇന് ശദ്ദ്, അതും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പലപ്പോഴും എന്താ പറയുക, ഇയ്യാക ഇയ്യാക എന്ന രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക, അങ്ങനെയല്ല ഇയ്യാക. അപ്പോൾ യാഇന് ശദ്ദ് വന്നാൽ പിന്നെ നാവ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് അണ്ണാക്കിൽ, അണ്ണാക്കിൽ തട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതില്ല. ഇയ്യാക ഇയ്യാക അല്ല ഇയ്യാക. അതുപോലെയാണ് ഇവിടെയും. മാലം യുഹയ്യിക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ. ويقولون في انفسهم ويقولون في ا മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. في انفسهم, انفسهم സാക്കിനായ നൂന് ശേഷം ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വരുമ്പോൾ ധാരാളം ആളുകൾ, അറിയുന്നവരിൽ പോലും, ഖുർആൻ അത്യാവശ്യമൊക്കെ ഓതാൻ അറിയുന്ന ആളുകളിൽ പോലും ഇഖ്ഫ ചെയ്യേണ്ട, അവ്യക്തമാക്കി ഓതേണ്ട ഗുന്ന, അത് ഇദ്ഗാമിലേക്ക് പോകുന്നൊരവസ്ഥ. എങ്ങനെ? ഔംഫു ഔംഫുസിഹിം. ഇതും കണ്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓതേണ്ടത് അൽഫുസിഹിം, അൽഫുസിഹിം, ഔംഫു അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. വയഖൂലൂന ഫീ അൽഫുസിഹിം ലൗല യുഅദ്ദിബുനല്ലാഹു, യുഅദ്ദിബു അല്ല യുഅദ്ദിബുനല്ലാഹ്, യുഅദ്ദിബുനല്ലാഹു ബിമാ നഖൂൽ, ബിമാ നഖൂൽ. ഹസ്ബുഹും ജഹന്നം, ഹസ്ബുഹും ജഹന്നമു യസ്ലൗനഹ, ഹസ്ബുഹും ജഹന്നമു യസ്ലൗനഹ യസ്ലൗനഹ. ഫബിസൽ മസീർ, ഫബിസൽ ഫബിസൽ അല്ല ഫബിസ, ഫബിസൽ മസീർ, ഫബിസൽ മസീർ. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ശ്രദ്ധിക്കണം, റ ഇനെ തെറക്കീഖ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് മസീർ മസീറല്ല മസീർ എന്നാണ് ഓതേണ്ടത്.
7: അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്‌വ സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു വയതനാജൂന ബിൽ ഇസ്മി വൽ ഉദ്‌വാൻ ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
6: സൂറ മുജാദില എട്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ധാരാളമായിട്ട് കേൾക്കണം, പഠിക്കണം, ശുദ്ധ ഖുർആൻ നന്നായിട്ട് ഓതാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈർ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു മുജാദില എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
8: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആനിടയിലെടുത്തതായി മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുല്ല ബിൻ അലി ബസ്ഫർ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലമ്മാ ഖദാ മൂസൽ അജല വസാ

ഫയസ്ബഹക മിനൽ റഹ്ബ് فذلك برهانان من ربك إلى فرعون وملئه

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വ ആലിഹി സഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു,
1: മലായികത്തു,
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റേത് മിൻ കുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി, ആ രണ്ടും നല്ല മണിക്കണം, ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദുള്ളത് നല്ലോണം മണിക്കണം. ബിഹിം ഏ ആ.

0: طلمط ما طلع. ونوري
1: سلام هي حتى مطلع الفجر.
0: سلام هي حتى هي هايم بين مدد حا بين ما طعيان ما طلع الفجر.
1: سلام هي حتى ما طلع الفجر.
0: أيوة أبو سورة القدر كارينيو هذيل ആറായത്തേളു സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്. 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: بسم الله الرحمن الرحيم

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ 1000 തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, ഖുർആൻ പാരായണം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിന്റെ ആദ്യ ഭാഗവും.
3: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാനുസബ്ബിത്തു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു, യാഥാർത്ഥ്യം, വമൗഇദതുൻ, സദുപദേശവും, വദിക്റ, സ്മരണയും അഥവാ ഉപദേശവും, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വഖുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.

0: ത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122. വന്തദിറു, നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യുവിൻ. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ. മുൻതദിറൂൻ, നോക്കിയിരിക്കുന്നവരാണ്.
0: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
2: ഫീഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ, അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
1: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ കാര്യം.

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക.

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അല്ലാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അല്ലാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ.
0: അദ്ധ്യായം 12, സൂറത്തു യൂസുഫ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
2: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗ്രഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചു പോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ചു പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഏഴാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി

0: അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിന് അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് ഹൃദയവസന്തം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين. والقرآن الحكيم.

0: അല സിറാത്തിം മുസ്തഖീം. സൂറത്ത് യാസീനിലെ ആദ്യത്തെ ഒരു നാല് ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ആയത്ത് യാസീൻ, രണ്ട് കേവലാക്ഷരങ്ങൾ മാത്രമാണ് ഈ ആയത്തിലുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും മുമ്പൊക്കെയുള്ള പല ക്ലാസ്സുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല സൂറത്തുകളും ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഈ രണ്ടക്ഷരങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെ ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഒന്നാമത്തെ അക്ഷരം യ ആണ്, രണ്ടാമത്തേത് സീൻ. യ പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കാതെ സാധാരണ മദ്ദ് തൊബിഅഇ, സാധാരണ ഒരു നീട്ടൽ മാത്രം മതി ഇവിടെ. രണ്ടാമത്തേത് സീൻ. സീന് മദ്ദ് ലാസിം എന്ന ഒരു ഗണത്തിലാണ് വരിക. അതൊരു ആറ് ഹറക്കത്തിൻ്റെ അളവ് നീട്ടി പാരായണം ചെയ്യേണ്ടുന്ന ഒരക്ഷരമാണ്. ഇപ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒരക്ഷരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വാദ്, ഖാഫ്, നൂൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുകൾ കാണാൻ സാധിക്കും. ത്വാഹ പോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 4, 5 അക്ഷരങ്ങൾ കൊണ്ടാരംഭിക്കുന്ന അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകളാണ് ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 14 അക്ഷരങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എല്ലാ സൂറത്തുകളിലെ 29 സൂറത്തുകളിലെ അക്ഷരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ 14 അക്ഷരങ്ങളാണ് ആകെയുള്ളത്. ഇതിലെ 8 അക്ഷരങ്ങൾ സീൻ ഓതുന്നത് പോലെ ദീർഘിപ്പിച്ചോതേണ്ടതാണ്. അഥവാ ആ അക്ഷരങ്ങൾ നമ്മളൊന്നിങ്ങനെ ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാകും, അതിൻ്റെ ഉച്ചാരണത്തിൽ 3 ഹർഫുകൾ വരുന്നുണ്ട്. സീൻ, സീന് യാ നൂന് സീൻ എന്നുച്ചരിക്കുമ്പോൾ. എന്നാൽ യാ ഉച്ചരിക്കുമ്പോൾ ശരിക്ക് യാ രണ്ടക്ഷരങ്ങളാണ്, ഒരു യാ ഉമുര അലിഫ് യാ ത്വാ എന്നിങ്ങനെ രണ്ടക്ഷരങ്ങൾ. ഇങ്ങനത്തെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹ, യാ, ത്വാ, ഹ, റ, ഇങ്ങനെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ വരുന്ന എന്നാൽ നീട്ടേണ്ടതില്ലാത്ത, അതായത് പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കേണ്ടതില്ലാത്ത 5 അക്ഷരങ്ങൾ. മറ്റു 8 കാഫ്, മീം, ഐൻ, സീൻ, ലാം, അതുപോലെ തന്നെ നൂൻ, ഖാഫ്, സ്വാദ് എന്നിങ്ങനെ 8 അക്ഷരങ്ങൾ ദീർഘിപ്പിച്ച് അവയുടെ ഉച്ചാരണത്തിൽ ഖാഫ് എന്നുച്ചരിക്കുമ്പോൾ ഖാഫ്, അലിഫ്, ഫ, അതിങ്ങനെ നമ്മൾ ഖാഫ് എന്ന ഉച്ചാരണം എഴുതുകയാണെങ്കിൽ 3 അക്ഷരങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവയെ ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ്. പിന്നെ 14 അലിഫ് ആണ്. അത് ഉച്ചാരണത്തിൽ ആ ലിഫ് എന്ന് 3 ഉണ്ടെങ്കിലും ദീർഘിപ്പിച്ച് ഓതേണ്ടതില്ല. 3 ദീർഘിപ്പിച്ച് ഓതേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പം മദ്ദ് ലാസിം എന്നത് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, ഞാൻ തജ്വീദിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുകയല്ല, അടിസ്ഥാനപരമായൊരു വിവരം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മദ്ദ് ലാസിം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്ദിൻ്റെ ഹർഫിനു ശേഷം സുക്കൂനുള്ള അക്ഷരം വരുമ്പോഴാണല്ലോ മദ്ദ് ലാസിം ഉണ്ടാവുക. മദ്ദിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ മദ്ലാസിമായി. അപ്പോൾ അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. ഇവിടെ യാസീനിലെ സീൻ എന്നുച്ചരിക്കുമ്പോൾ മൂന്നക്ഷരങ്ങൾ വരുന്നു. സീൻ, ആദ്യം സീന്, പിന്നെ യാ, പിന്നെ നൂന്. യാ എന്ന മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനാണ് വരുന്നത്. അപ്പോൾ മദ് ലാസിമിൻ്റെ വിധിയാണ്. അഥവാ മദ് ലാസിം അൽ കലമിയുമുണ്ട്, ഹർഫിയുമുണ്ട്. ഒരു കലിമത്തിൽ, ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂനുള്ള അക്ഷരങ്ങൾ വരുന്ന രീതിയും, ഒരു ഹർഫ് തന്നെ ഉച്ചരിക്കുമ്പോൾ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂന് വരുന്ന രീതിയും ഉണ്ട്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സീനിനെ അല്പം ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്ന് പറയുന്നത്. അതൊന്നിങ്ങനെ ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാസീൻ, അങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പിന്നെ അവിടെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഈ നാലായത്തുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം വരുന്നത് മൂന്നാമത്തെ ആയത്തിലാണ്. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക, അവിടെ സുക്കൂനുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതണം. സുക്കൂനുള്ള മീമും നൂനും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് തജ്വീദ് നിയമത്തിലെ ഒരു അടിസ്ഥാന വിവരമാണ്. അത് നമ്മളൊക്കെ സാധാരണ ശ്രദ്ധിക്കാറുള്ളതുമാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തൊരു കാര്യം, പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ അലാ സുറാത്തിം മുസ്തഖീം. സുറാത്തിം മുസ്തഖീം എന്ന് പറയുന്ന ഭാഗമാണ്. സുറാത്തുൻ അവിടെ തൻവീനാണ്. ആ തൻവീനിന് ശേഷം അഥവാ രണ്ട് കസ്ർ ഖുർആനിലുള്ളത് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ട് കസ്റും രണ്ട് ലൊമ്മും രണ്ട് ഫത്തഹും ആ രൂപത്തിൽ വരുന്നതിനെയാണല്ലോ നമ്മൾ തൻവീനെന്ന് പറയാം. ആ തൻവീനിന് ശേഷം മീമ് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതണം. അതാണ് നിയമം. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. ഒന്ന് ഓതി നോക്കിയാൽ മനസ്സിലാകും. അലാ സിറാത്തിം മുസ്തഖീം. ഇതാണ് ഈ നാല് ആയത്തുകളിൽ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയ സൂറത്ത് പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ പ്രത്യേകതകളും ആ സൂറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ 36-ാമത്തെ ഖുർആനിലെ സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 36-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ സൂറത്തിലാകെ 83 ആയത്തുകളാണുള്ളത്. 83 ആയത്തുകൾ. പിന്നെ നമുക്കറിയാം ഖുർആനിലെ സൂറത്തുകളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ചില സൂറത്തുകളെ ചില ആയത്തുകളും ചില സൂറത്തുകൾ മുഴുവനായും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. അത് ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരറിവാണ്. അതായത് പ്രവാചകന്റെ ഹിജറക്ക് മുമ്പ് അവതരിച്ച അധ്യായങ്ങളെ, ആയത്തുകളെ മക്കിയായ സൂറത്തുകളെന്നും മക്കിയായ ആയത്തുകൾ എന്നും പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമുള്ള ആയത്തുകളെ, സൂറത്തുകളെ മദനിയായ ആയത്തുകൾ, മദനിയായ സൂറത്തുകളെന്ന് പറയാറുണ്ട്. ഇവിടെ സൂറത്ത് യാസീൻ മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ സൂറത്ത് ക്രമത്തിൽ, സൂറത്തുകളുടെ ക്രമത്തിൽ 36-ാമത്തെ അധ്യായം. രണ്ടാമത്തേത്, ആകെ ആയത്തുകളുടെ എണ്ണം 83. മൂന്നാമത്തെ കാര്യം, ഇത് മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്, സൂറത്താണ്. ഇനി യാസീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലായിലുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം എടുത്തു പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യപൂർവം പരിഗണിക്കാറുള്ള ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ആളുകൾ ഖുർആനും അറിയാം യാസീനും അറിയാം എന്ന ഒരു ശൈലി തന്നെ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ഖുർആനും അറിയാം യാസീനും അറിയാം, അഥവാ യാസീനൊരു പ്രത്യേകത ആളുകൾ കാണുന്നു. ഇപ്പം നിത്യജീവിതത്തിൽ പൊതുവിൽ മുസ്ലിം സമൂഹം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റു അധ്യായങ്ങളെക്കാളെല്ലാം ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും പ്രധാന സന്ദർഭങ്ങളിലും ഒക്കെ യാസീനിനെ ആളുകൾ പരിഗണിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളോടൊക്കെ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു യാസീനോദു മോനെ, ഒരു യാസീനോദു മോളെ എന്നാണ് മുതിർന്ന ആളുകൾ കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതല്ലെങ്കിൽ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ മയ്യത്തിനെ കാണ സന്ദർശിക്കാൻ വരുന്ന ആളുകളും മയ്യത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളുകളും സൂറത്ത് യാസീൻ ഓതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതി പാരായണം ചെയ്യുന്ന ഒരു രീതിയും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങളുണ്ടായാൽ സൂറത്ത് യാസീൻ ഓതുന്ന വീട്ടുകാരെ, സ്ത്രീകളെ, ഉമ്മമാരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യാസീനിന് ഇത്രയധികം പരിഗണന നൽകാൻ മാത്രമുള്ള എന്തു സവിശേഷതയാണ് യാസീനുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പലതും കേട്ടുകേൾവിയുടെയും നാട്ടുനടപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ആളുകൾ ചെയ്തു വരുന്നു എന്നതിനപ്പുറം ആ നിലക്കുള്ള ഒരു ഫളല്, ഒരു പവിത്രത യാസീനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ യാസീൻ മോശമായ ഒരു സൂറത്താണ് എന്നല്ല, വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തിനും ഏതൊരധ്യായത്തിനുമുള്ള എല്ലാവിധ പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ സൂറത്തു യാസീനിനും അതിൻ്റെ മഹത്വവും പരിപാവനത്വവും പവിത്രതയുമുണ്ട്. യാസീനിൽ ഒരു അർഫ് പാരായണം ചെയ്താൽ ഖുർആനിൽ ഒരു അർഫ് പാരായണം ചെയ്തതിന് 10 ഹസനാത്തുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അതേ പുണ്യം ലഭിക്കും, അതിലൊന്നും ഒരു കുറവുമില്ല. എന്നാൽ യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം ദുർബലങ്ങളായ ഹദീസുകൾ പറഞ്ഞു പരിചയിക്കുകയും അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ഈ നിലക്കുള്ള ഒരു പരിഗണന ആളുകൾ യാസീനിന് നൽകാനുണ്ടായ കാരണം. അതിൽ ചില ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് അങ്ങനത്തെ ഒരു ഹദീസാണ്. ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയം അത് യാസീനാകുന്നു. മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ അവൻ 10 തവണ ഖുർആൻ പാരായണം ചെയ്തവനെ പോലെയാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ പ്രചരിക്കുന്നു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു. ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ നേരം പുലരുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ്. വേറൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം, മൻ ദാവമ അലാ ഖിറാഅതിഹ കുല്ല ലൈലത്തിൻ സുമ്മ മാത മാത ഷഹീദൻ. ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുകയും എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹും യൗമ ഇദിൻ. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിൽ, മഖ്ബറയിൽ പ്രവേശിച്ചു എന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹു ആ ദിവസം അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകും. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇഖറഉ സൂറത്ത യാസീൻ, യാസീനിനെ നിങ്ങൾ പാരായണം ചെയ്യുക, അലാ മൗതാക്കും, നിങ്ങളിൽ മരണാസന്നനായ ആൾക്ക് സൂറത്തു യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ മയ്യിത്തിൻ ഇഖറഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. ഒരു മയ്യത്തിൻ്റെ മേൽ, മയ്യത്തിൻ്റെ അടുത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും. ഇപ്പം ഏകദേശം ഒരു 6 ഹദീസ് ഇവിടെ ഉദ്ധരിച്ചു. ഈ ഹദീസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം വഈഫുകളാണ്, ദുർബലങ്ങളായ ഹദീസുകളാണ്. ചിലത് മൗളുആത്തുകളാണ്, ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തിയാവാത്ത ദുർബലങ്ങളായ ഹദീസുകളാണ് ഇവ എന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇത്തരം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യാസീനുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇത്തരം ഈ നിലക്ക് ധാരാളം വഴിഫായ ഹദീസുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചതുകൊണ്ടാവാം ആളുകൾ ഇതിന് വലിയ മഹത്വവും പരിഗണനയും നൽകി അങ്ങനെ അതൊരു ശീലമായി നാട്ടുനടപ്പായി സ്വീകരിച്ചു വരുന്നത്. ഇതാണ് യാസീൻ്റെ ആ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നാല് ആയത്തുകളിൽ ഓരോ ആയത്തുകളും അതിൻ്റെ വാക്കിൻ്റെ അർത്ഥവും ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ യാസീൻ എന്നാണ്. എന്താണ് യാസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? സൂറത്തുൽ ബഖറയിലെ അലിഫ്ലാം മീം എന്ന ആയത്തു മുതൽ പഠിച്ചതു മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേവലാക്ഷരങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയ അന്തിമ അഭിപ്രായം വല്ലാഹു അഅലം എന്നാണ്. പടച്ചവൻക്കറിയാം, അള്ളാഹുവിനറിയാം. എന്നാൽ ഇതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അറബികളെ വെല്ലുവിളിക്കുകയാണ്. അറബികളെ, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിയാണിത് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അതേസമയം ഇത് ഒരു നിദാഇന് വേണ്ടി, വിളിക്കാൻ വേണ്ടി, ഏയ് എന്ന് ഒരാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ് കേവലാക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അന്തിമമായി മിക്ക പണ്ഡിതന്മാരും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം പറയാറുള്ളത് വല്ലാഹു അഅലം എന്നാണ്. ഇവിടെ യാസീനിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യക്തമായ ഒരഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ, താബിഈകളും തബഅത് താബിഈകളുമായ മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളെ, പണ്ഡിതന്മാരെ, വഹാഖിനെ പോലെ, ഇക്രിമ റഹ്മഹുല്ലയെപ്പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഹേ മനുഷ്യ എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഈ രൂപത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഹുവ കദാലിക ഫീ ലുഗത്തിൽ ഹബശ, അബസീനിയക്കാരുടെ, എത്യോപ്യക്കാരുടെ ഭാഷയിൽ യാ ഇൻസാൻ എന്നതിന് യാസീൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതായി തഫ്സീറുകളിൽ കാണാൻ കഴിയും. എന്തായിരുന്നാലും എന്താണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിനെ മാത്രമറിയാം. രണ്ടാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹകീം, ഒരു വാവ്, അതാണ് തുടക്കത്തിൽ ആയത്തിൻ്റെ ഉള്ളത്. വൽ ഖുർആനിൽ ഹകീം, ഇവിടെ വാവ് വാവുൽ ഖസമാണ്, അഥവാ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. വല്ലാഹി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് ഈ സത്യം. അതുപോലെ വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. വാവുകൾക്ക് പല ഉപയോഗങ്ങളുണ്ട്. നമ്മൾ വിസ്താരഭയത്താൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വാവുൽ ഹാല്, വാവു റുബ്ബ, വാവു സാഇദ, വാവുൽ മഅയ്യ, ഇങ്ങനെ പല ഉപയോഗങ്ങൾ അറബി ഭാഷയിൽ വാവ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാവുൽ ഖസമാണ്, സത്യം ചെയ്തു പറയാൻ. ചെറിയ അധ്യായങ്ങളിലേക്ക് കടന്നു ചെന്നാൽ വശംസി, വദ്ദുഹ, വൽ ഫജിരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, സ്ഥലങ്ങളിലെല്ലാം വൻ നജ്മി എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഖുർആൻ തന്നെയാണ് സത്യം. അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അന്തിമ വേദഗ്രന്ഥത്തിന് നൽകിയ പേര്, ഒരു അലം ആണ്, ആ പേരാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ മുസ്തഖാത്തുകളിലേക്ക് പോകേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആണോ? ഖുർആൻ തന്നെ സ്വയം ആ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ മാസം, അതിലാകുന്നു ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നു. അവിടെ ഖുർആൻ എന്ന പേര് സ്വയം അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിന് അവസാനത്തെ വേദഗ്രന്ഥത്തിനു വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഖറഅ, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖറഅയുടെ മസ്ദറാണ് ഖുർആൻ, ക്രിയാധാതു. വായന, വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥം ഈ ഖുർആൻ എന്ന പദത്തിനുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു തൻ്റെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ആ ഖുർആനിനൊരു സവിശേഷത, ഒരു വിശേഷണം കൂടി അള്ളാഹു നൽകി, അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? അതാണ് അടുത്ത ആയത്തിലുള്ളത്, ഇന്ന കലമിനൽ മുർസലീൻ. ഇവിടെ ഒരു ഇന്ന, അതാണ് ഒന്നാമത്തെ വാക്ക്. ഇന്നയുടെ അർത്ഥം നമുക്കറിയാം, തീർച്ചയായും. ഇന്നക്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായും താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണല്ലോ ഖുർആൻ അവതരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുഖാത്തബ്, ഇവിടെ സംസാരിക്കപ്പെടുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഇന്നക്ക, അള്ളാഹു പറയുന്നു, നബിയെ, തീർച്ചയായും താങ്കൾ, ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. ഇവിടെ ഉറപ്പിച്ചു പറയാൻ രണ്ട് വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചു. ഒന്ന് ഇന്ന, തീർച്ചയായും, നിശ്ചയമായും. രണ്ടാമത്തേത് ലമിനൽ മുർസലീൻ എന്നതിലെ ലാമ്, ആ ലാമും ഒരദാത്തു തൗക്കീദാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബി ഭാഷയിൽ ലാമ്. അപ്പൊ ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടെയുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, പ്രവാചകന്റെ പ്രവാചകത്വത്തെ അവർ തള്ളിപ്പറഞ്ഞിരുന്നു. കവിയാണ്, സാഹിറാണ്, ഭ്രാന്തനാണ്, ആ നിലക്ക് അധികാരമോഹിയാണ്, പല രീതിയിലുമുള്ള ആരോപണങ്ങൾ, അപവാദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിരുന്നു അവർ. 13-ാം അധ്യായം സൂറത്തുൽ അഅദിലെ 43-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, വയഖൂലൂനല്ലദീന കഫറു ലസ്ത റുസുല, നീ ഒരു പ്രവാചകനെ അല്ല എന്നാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുകയാണ്, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും നിങ്ങൾ പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, തീർച്ചയായും താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. അഥവാ ഇതൊരു പുതിയ കാര്യമല്ല. അല്ലാഹു ഒരു നബിയെ നിയോഗിക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. കഴിഞ്ഞ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം പ്രവാചകന്മാരെ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ ഒരു കണ്ണിയാണ് താങ്കൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു. അടുത്ത ഭാഗം, അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. ആ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് കുറച്ചുകൂടെ ആശയ വ്യക്തതയ്ക്ക് ഉപകാരപ്പെടും. ഒന്ന്, വൽ ഖുർആനിൽ ഹക്കീം, അള്ളാഹു സത്യം ചെയ്യു പറയും, സത്യം ചെയ്തു പറയുന്നു. ഖുർആൻ തന്നെയാണ് സത്യം. മുഖസമു ബിഹി ഇവിടെ ഖുർആന, ഖുർആനിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. മുഖസമു അലൈഹി എന്താണ്? ഏതു കാര്യത്തിലാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്? നബിയെ, താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു. പ്രവാചകന്റെ റിസാലത്തിനെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് സ്ഥാപിക്കുകയാണ് ഈ രണ്ടായത്തുകളിലൂടെ. ഇവ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. ധാരാളം മുഅ്ജിസാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകന് ധാരാളം മുഅ്ജിസാത്തുകളുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അവർ അവരുടെ സമൂഹങ്ങളിലേക്ക് നബിയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് 9 മുഅ്ജിസത്തുകൾ നൽകി. അതിലൊന്നായിരുന്നു വടിയിട്ടാൽ പാമ്പാകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷിയെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയാൽ അത് പറന്നുപോകുന്നു. ഈ നിലക്ക് പ്രവാചകനെടുത്തു പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അള്ളാഹു നൽകിയ ലോകാവസാനം വരെയുള്ള പ്രവാചകന് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ്. ആ പ്രവാചകന്റെ മുഅ്ജിസത്തിനെ ആ ഖുർആൻ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. ഖുർആനിലെ ഓരോ ഹുക്കുമകളും ഖുർആനിലെ ഓരോ വിധികളും ഖുർആനിലെ ഓരോ അത്ഭുതങ്ങളും ഖുർആനിലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഓരോ ആയത്തുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. 4 അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. മുഹമ്മദ് വാപ്പകാരണവന്മാരെ തള്ളിപ്പളഞ്ഞു പറഞ്ഞു, മുഹമ്മദ് പിഴച്ചുപോയി, മുഹമ്മദ് ഒരു പുതിയ ആശയം രൂപീകരിച്ചു, പുതിയ മതം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, മുഹമ്മദിനൊന്നും വഴികേടൊന്നും സംഭവിച്ചിട്ടില്ല. സിറാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ത്വരീഖ് എന്നാണ്, മാർഗം, വഴി. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പ്രയോഗിച്ചത് നമുക്കറിയാം, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിം മുസ്തഖീം, പ്രവാചകരെ തീർച്ചയായും താങ്കൾ ആളുകളെ ക്ഷണിക്കുന്നത് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് തന്നെയാകുന്നു. അപ്പൊ അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ പരലോകത്ത് സ്വീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇന്നത്തെ ഹൃദയവസന്തം ഇവിടെ സമാപിക്കുന്നു.
2: Peace Radio. Tune to reality. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ സ്മൃതിപഥം. ഭൂതകാലം ഭാവിയുടെ ചൂണ്ടുപലകയാണ്. പിന്നിട്ട ജനപദങ്ങളുടെ തിരിശേഷിപ്പുകളും മനുഷ്യമഹത്വത്തിന്റെ മലർവാടിയെക്കുറിച്ച്, മണലാരണ്യത്തിലെ മഹാമനീഷികളെക്കുറിച്ച്, അതെ, പ്രവാചക അനുചരന്മാരെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം സ്മൃതിപഥം.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ ഖാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950 തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6 സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 കാലഘട്ടത്തിൽ മസ്ജിദുൽ നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മുസമ്മിലിന്റെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്ത് മുസമ്മിലിന്റെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പം ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.
4: لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال

0: അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ. ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിസ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 35-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇംറാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
1: أعوذ بالله من الشيطان الرجيم.

وليست التوبة للذين يعملون السيئات حتى

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്ര 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്തു മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 9-10 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون
3: يا ايها الذين امنوا يا ايها مد منفصل ആണ് 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് الذين امنوا اذا ഇവിടെയും മദ്ദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ്ദ് മുൻഫസിൽ. 4-5 ഹർക്കത്ത് വരെ നീട്ടാം.
4: ഇദാ തനാജയ്തും
3: ഫല, സാക്കിനായ മീമിന് ശേഷം ഫാ വരുമ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
4: ഇസ്മി
3: ഇസ്മ ആയി പോവരുത്, അർത്ഥം മാറിപ്പോ. ബിൽ ഇസ്മി വൽഉദ്വാൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
4: والعدوان ومعصيتي
3: عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമാസിയത്തി അല്ല വമാഅസി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
4: വമാഅസിയത്തി റസൂലി ബിർറി
3: എന്ന് ഓതരുത്, ബിർറി. റാഇനെ ഷദ്ദുണ്ടെങ്കിലും തർഖീഖ് ചെയ്യണം. സൂറത്തുൽ ഫലഖിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്.
4: ബിൽ ബിർറി വത്തഖുവ
3: ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ.
4: അല്ലദീ ഇലൈഹി,
3: 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്.
4: ഇലൈഹി തുഹ്ഷറൂൻ
3: തൊണ്ടയുടെ മധ്യഭാഗം. പത്താമത്തെ ആയത്ത്.
4: ഇന്ന
3: നൂന്ന് ഷദ്ദ് മണിക്കണം. ഇന്ന രണ്ട് സ്ഥലത്തും നൂന്ന് ഷദ്ദുണ്ട് മണിച്ചുകൊണ്ട്. ഉച്ചരിക്കണം. ഇന്നമൻ നജ്വ, നജ് ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം. നജ്വ അല്ല നജ്, നജ്വ മിനശ്ശൈത്താനി മിനശ്ശ. ഷീൻ ഉച്ചരിക്കുമ്പോഴൊക്കെ ഒരു പക്ഷേ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. എന്നാൽ ഷ എന്ന് അതിനെ തഫഷി എന്നൊരു സിഫത്തുണ്ട്, ഇങ്ങനെ പരത്തി കൊണ്ടുവരണം അതിനെ. മിനശ്ശ ഷൈത്താനി ഇങ്ങനെ തന്നെ പറയണം. അതുപോലെ ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യ മണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഉയർന്നാൽ പോരാ ചേർന്ന് നിൽക്കണം. അതാണ് ഇത്തുബാക്ക് എന്ന സിഫത്ത്. ഷൈത്താനി അധികം ആളുകൾ മോതെങ്ങനെ ഔദു ബില്ലാഹിമ ഷൈത്താനി റജീം എന്നാണ്. അങ്ങനെയല്ല, ഷൈത്താ മിനഷൈത്താനി ലിയഹ്സുന അല്ലദീന, ലിയഹ്സുന അല്ലദീന ആമനു, ലിയഹ്സുന അല്ലദീന അല്ലദീന അല്ലദീന അല്ല അല്ലദീന ആമനു വലൈസ ബിദാരിഹിം വലൈസ ബിദാ ബിദാ അല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ബിദാ ദ ബിദാ ദാദിൻ്റെ ഉച്ചാരണവും അതിൻ്റെ മഖ്റജും അതിൻ്റെ സിഫത്തും എല്ലാം കൃത്യമായാൽ മാത്രമാണ് ഇതേ രൂപത്തിൽ ശബ്ദം വരികയുള്ളൂ. ബിദാ അല്ലെങ്കിൽ ബിദാരിഹിം എന്നാവും. അങ്ങനെയല്ല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണത്. ബിദാരിഹിം ഇവിടെയുള്ള മദ്ദ് ബിദാരിഹിം, മദ്ദ് ലാസിം കലിമി മുസഖൽ. കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷദ്ദാണ്, അടുത്ത അക്ഷരത്തിന് ഷദ്ദുണ്ട്. അതുകൊണ്ടാണ് മദ്ദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അവിടെ നീട്ടണം ആറ് ഹർക്കത്ത് വരെ. വലൈസ ബിദാരിഹിം, റാഇന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ടെങ്കിലും റി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം. ബിദാരിഹിം അല്ല. വളരെയധികം ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണിതൊക്കെ പാരായണത്തിൻ്റെ കാര്യത്തിൽ. ബിദാരിഹിം ഷൈഅൻ, ഷൈഅൻ ഇല്ല ഇദ്ഹാർ, ഷൈഅൻ ഇ തൻവീനിനെ വെളിവാക്കണം, ഹംസ വെളിവാക്കണം. ഷൈഅൻ ഇല്ല, ഇല്ല ബിഇദ്നില്ല, ഈ ബിഇദ്നില്ല എന്നുള്ള പദം സോ ആയത്തിൽ കുറിച്ചേക്ക് ഓന്ന സമയത്ത് കേൾക്കാൻ പറ്റും ബിഇദ്നി ബിഇദ്നി എന്ന് പറയും ചില ആളുകൾ. അങ്ങനെയല്ല, ബിഇദ്നി ഹംസക്ക് കസർ, ദാലിന് സുക്കൂന്, ബിഇദ്നി ബിഇദ്നി ബിഇദ്നില്ലാഹ് അങ്ങനെ തന്നെ പറയണം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ അല്ല മുഅ്മിനൂൻ, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മദ് ആരദുൽ സുക്കൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. സൂറ മുജാദില 9-10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിദ് അബ്ദുൽ ഷക്കൂർ നമ്മെ പഠിപ്പിച്ചത്.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിസ് നാസർ അൽ ഖതാമി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 14, സൂറ ഇബ്രാഹിം 40 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയ വസന്തം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وإن نشأ نغرقهم ف

സൂറയാസിനിലെ 43-44 ആയത്തുകളാണ് കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഭാഗം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു മനുഷ്യനെ മറ്റൊരു ലോകത്തൊരുമിച്ച് കൂട്ടുമെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ കുറേ ആയത്തുകളായി ചർച്ച ചെയ്യുന്നത്. അതിൽ അവസാനം പറഞ്ഞത് വാഹനങ്ങളെ സംബന്ധിച്ചാണ്. 41-ാമത്തെ ആയത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ സംബന്ധിച്ചും 42-ാമത്തെ ആയത്തിൽ മറ്റു വാഹനങ്ങളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ഭാരമേറിയ കപ്പലുകളിൽ മനുഷ്യസന്തതികളെ നാം വഹിക്കുന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. കപ്പലുകൾ പോലെയുള്ള അവർ സഞ്ചരിക്കുന്ന മറ്റു പലതും അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് ആ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അതേ ആയത്തുകളുടെ തുടർച്ചയാണ് ഈ രണ്ട് ആയത്തുകൾ. നേരത്തെ പറഞ്ഞ 41-42 ആയത്തുകളുടെ തുടർച്ചയാണ് 43-44 ആയത്തുകൾ. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ ഇന്നശ ഉനോറിഖുഹും ഖാഫ് പാരായണം ചെയ്യുമ്പോൾ സുക്കൂനുള്ള ഖാഫുകൾ, ഖാഫ് പുള്ളിയുള്ള ഖാഫ്,

ഉപയോഗിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫ്, ത്വാ, ബ, ജീം, ദാല്. ഖ, ത്വാ, ബ, ജ, ദ. ഈ അഞ്ച് അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല എന്ന് ഇവയെ സംബന്ധിച്ച് പറയും. അവയുടെ ആ സാങ്കേതിക നാമം ഇനി നമുക്ക് ഓർമ്മയിലില്ലെങ്കിലും ഈ അഞ്ച് അക്ഷരങ്ങൾ പെനയും കടലാസും കയ്യിലുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവയെ ഓർത്തു വെക്കാൻ ഈ അഞ്ച് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, ഖുതുബ് ജദ്. ഖുതുബ് ജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയ്ക്ക് സുക്കൂനോട് കൂടി ഉച്ചരിക്കുമ്പോൾ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വസ്സമാഇദാത്തിൽ ബുറൂജ്, ബുറൂജ്, ബുറൂജ് അന്നെ പറ്റില്ല, ബുറൂജ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. നമ്മളെപ്പോഴും ഓതുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യാറുള്ള സൂറത്താണ്. പക്ഷേ ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് പറ്റില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതേസമയം അതിനുശേഷമുള്ള സൂറത്തോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, നാസ് എന്ന് പറയേണ്ടതില്ല. മറിച്ച് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അങ്ങനെയുള്ള ഒരു ഉച്ചാരണമാണ് അത് വേണ്ടത്. എന്നാൽ ഖാഫ്, ബാ, ത്വാ, ജീം, ദാല് ഇവ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ എടുത്ത സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പാരായണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വഹലഖ്നാലഹും, 42-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറയുന്നത്. വഹലഖ്നാലഹും, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും മിം മിസ്ലിഹി, മിം മിസ്ലിഹി എന്നല്ല, മിസ്ലിഹി എന്നല്ല, മിം മിസ്ലിഹി, മിം മിസ്ലിഹി മായർകബൂൻ, മായർകബൂൻ അല്ല, മായർകബൂൻ. അതിൻ്റെ ഒരു ആകത്തുക ശ്രോതാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്, വഇന്നശഅനുഗ്രിഖുഹും ഫലാ സ്വരീഖലഹും വലാഹും യുൻഖദൂൻ, യുൻഖദൂൻ. യുൻ എന്നതിൽ വ്യക്തമാവാതെ മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കുക, വലാഹും യുൻഖദൂൻ. പ്രധാനമായും ആ രണ്ടായത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന നിലക്ക് അത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. തജ്വീദിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഓതുന്നിടത്ത് ഇത്രയധികം സമയമെടുക്കുന്നത് എന്ന് ശ്രോതാക്കൾ ആരും ചിന്തിക്കുന്നുണ്ടാവുകയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഹൃദയവസന്തത്തിൻ്റെ ഈ യാസീൻ കൈകാര്യം ചെയ്തു തുടങ്ങിയ അന്നു മുതലുള്ള ഏകദേശം ഒരു 10-12 എപ്പിസോഡുകളിൽ തജ്വീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തിനെത്ര അധികം സമയം ഈ ഓത്തിന് വേണ്ടി, അങ്ങനെ അതൊരു സുഖല്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഗൗരവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പഠിപ്പിച്ച ഒരു പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് പലതവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെ, അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഇതൊക്കെ, ഈ സംസാരങ്ങളൊക്കെ നമുക്ക് അത്ര ഒരു സുഖം തോന്നുകയില്ല. എന്നാൽ
അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാകും.

0: അപ്പോൾ നമ്മൾ അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഒരല്പസമയം നമ്മൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. വ ഇന്നശ, ഇത് നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്കാണ്. ഇന്നശ, നശ ഏതായിരിക്കും ആ വാക്ക്? ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്പോഴും സർവസാധാരണയായി ഉപയോഗിക്കാറുള്ളൊരു വാക്കാണത്. ഏതാണ് ആ വാക്ക്? ഷാ, ഷാ. ഇപ്പോൾ ശ്രോതാക്കൾക്ക് അത് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും. എവിടെയാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്? ഇൻ ഷാ അള്ളാഹു, ഇൻ ഷാ അള്ളാഹ് നമ്മൾ പറയാറുണ്ട്. മാ ഷാ അള്ളാഹു, മാ ഷാ അള്ളാഹു, ഷാ ഇൻ ഷാ അള്ളാഹു. മൂന്ന് വാക്കുകളാണത്, അതിലെ നടുവിലെ വാക്കാണ് ഷാ. മാ ഷാ അള്ളാഹു അല്ലേ, അതിൽ മൂന്ന് കലിമത്തുണ്ട്. അതിലെ നടുവിലുള്ള കലിമത്താണ് ഷാ. എന്താ ഷാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഷാ യഷാഉ മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇൻ നശ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും അവരെ നാം മുക്കിക്കളയുമായിരുന്നു, വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു. ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞു, മുകളിൽ പറഞ്ഞ രണ്ട് ആയത്തുകളുടെ തുടർച്ചയാണിത്. മുകളിൽ പറഞ്ഞത് വആയതുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് നാം അവരെ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ കപ്പലുകളിൽ വഹിച്ചിട്ടുണ്ട് എന്ന്. കപ്പലുകളിൽ നാം അവരെ ചുമന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, കപ്പലിൽ അവരെ ചുമന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഇന്നശനുഗരിഖുഹും നാം അവരെ മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അങ്ങനെ സംഭവിച്ചാൽ, നാം അവരെ മുക്കിക്കളഞ്ഞാൽ, വെള്ളത്തിൽ മുക്കിയാൽ, ഫലാ സ്വരീഖലഹും അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. അൻഖദ യുൻഖിദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. യുൻഖദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തപ്പെടുക, മറ്റുള്ളവർ നമ്മെ രക്ഷപ്പെടുത്തുക. അഥവാ അവരൊരിക്കലും ആരും അവരെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. വലാഹും അവരല്ല യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവർ, അവർ രക്ഷപ്പെടുകയുമില്ല. ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി വാക്കുകളുടെ അർത്ഥം പറയുക, എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക, മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കുക. ഇൻ എങ്കിൽ, നശ നാം ഉദ്ദേശിച്ചു, ഇൻ നശ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും അവരെ നാം മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അപ്പോൾ അവരെ ആരും രക്ഷപ്പെടുത്തുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഫലാ സ്വരീഖലഹും എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. അങ്ങനെയാണ്, ഫലാ സ്വരീഖലഹും അവരെ ആരും സഹായിക്കുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇതാണ് ആ രണ്ട് വാക്കുകളുടെയും ആ ആയത്തിൻ്റെയും മൊത്തത്തിലുള്ളൊരർത്ഥം. നാം, അള്ളാഹു പറയാണ്, കപ്പലിൽ നാം അവരെ വഹിച്ചു കൊണ്ടുപോകുന്നു, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ വെള്ളത്തിൽ താഴ്ത്തിക്കളയും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തിയാലോ ആരും അവരെ സഹായിക്കാനില്ല. ലാ അഹദുൻ യസ്രിഖു ലഹും ഫയുആവിനുഹും, അവർക്ക് വേണ്ടി ഉറക്ക സഹായത്തിനായി, സ്വറാഹത്ത് പറഞ്ഞാൽ ഉറക്ക അട്ടഹസിക്കുക, സഹായത്തിന് വേണ്ടി വിളിച്ചു കരയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും അവർക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി ഉറക്ക കരയാനോ, ഫയുആവിനുഹും അലശിദ്ധ, അവർ അകപ്പെട്ട അപകടത്തിൽ നിന്ന് അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താനോ ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ അകപ്പെട്ട ആ അപകടത്തിൽ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, പടച്ചോ നമ്മളെ അങ്ങോട്ട് മുക്കിക്കളയാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന വാഹനമെന്ന അനുഗ്രഹത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് അള്ളാഹു ആ നിഅമത്തൻ പിൻവലിച്ചാൽ, അനുഗ്രഹം ആ കാരുണ്യൻ പിൻവലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെ, ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? ആർക്കാ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ടാകും, ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അപകടങ്ങളുടെ, റോഡപകടങ്ങളുടെ, വിമാനപകടങ്ങളുടെ, കപ്പലപകടങ്ങളുടെ ധാരാളം ഓർമ്മകൾ, സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും അല്ലേ. എത്ര അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ചു പോകുന്നു. ആരെ രക്ഷപ്പെടുത്താനുള്ളത്? ആർക്കാ പിടിച്ചു നിർത്താൻ സാധിച്ചത്? ട്രാഫിക് സിഗ്നലുകളുണ്ട്, റോഡിലെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ. വാഹനങ്ങളിൽ എയർ ബാഗുകൾ സംവിധാനിച്ചിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു. കാറുകൾ തകർന്നു തരിപ്പണമാകുന്നു, മനുഷ്യർ മരിച്ചു പോകുന്നു. ഒറ്റ അപകടത്തിൽ തന്നെ ബസ്സുകളിലുള്ള നിരവധി ആളുകൾ മരണം സംഭവിക്കുന്നു. ഇതാ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായത്. കൺപൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 100-ൽ വരുന്ന, 150 വരുന്ന ആളുകളാണ് ഒറ്റ രാത്രി, ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു റെയിൽവേ സംവിധാനം, റെയിൽവേ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം എത്രയോ കഴിവും മികവും വിദ്യാസമ്പന്നരുമായ എഞ്ചിനീയർമാരുടെ ബദ്ധശ്രദ്ധയുണ്ട് അത് ട്രാക്ക് മാറിപ്പോകാതിരിക്കാൻ. ഓരോ ദിവസവും ട്രാക്കുകളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അത് പരിശോധിക്കാൻ വേണ്ടി ധാരാളം ജോലിക്കാരുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധിയെത്തുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ തകരുന്നു. ഒരേ സമയം 100 ആളുകൾ അവരുടെ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉപയോഗിച്ച അവാചകങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്? അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം 1912 ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു കപ്പലിൻ്റെ ദുരന്തം, ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു കപ്പൽ ദുരന്തമുണ്ടായത്. അക്കാലഘട്ടത്തിൽ 100 crore ചെലവഴിച്ചു നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു സംവിധാനം, 1000 യാത്രക്കാരെയും ചുമന്നു കൊണ്ടുപോകാൻ കഴിയാവുന്ന വലിയൊരു വാഹനം, അതിനകത്ത് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളുകളുണ്ടായിരുന്നു, വലിയ ഹോട്ടലുകളുണ്ടായിരുന്നു, ആളുകൾക്ക് കിടന്നുറങ്ങാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു, കളിക്കാൻ മൈതാനങ്ങൾ സംവിധാനിച്ച ഒരു കപ്പൽ. ആ കപ്പൽ, അതിൻ്റെ എഞ്ചിനീയർമാർ അവകാശപ്പെട്ടിരുന്നത് കപ്പൽ തകർന്നാലും അത് വെള്ളത്തിലേക്ക് താഴണമെങ്കിൽ 2 സമയമെടുക്കുമെന്നാണ്. അതിനുമുമ്പ് അതിലുള്ള മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാം. 5000 വരുന്ന ജോലിക്കാരും യാത്രക്കാരുമായി അതിലാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ സംഭവിച്ചത്? വലിയൊരു ഐസ് മലയിലിടിച്ചു. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര തിരിച്ച കപ്പൽ ഒരു ഐസ് മലയിൽ തട്ടി തകർന്നു തരിപ്പണമായി. എത്ര സമയമെടുത്തു? 2 കൊണ്ട് കപ്പൽ മുഴുവൻ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി എന്നാണ്. 1500 വരുന്ന ആളുകളാണ് ആ ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ആ ആയത്ത് നമ്മൾ മനസ്സിൽ തട്ടി ഓതേണ്ട ആയത്താണ്. അല്ലേ, ഒരൽപ്പം സാമ്പത്തിക ശേഷിയുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, വാഹനങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലെ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരൽപ്പം അഹംഭാവത്തോടുകൂടി വാഹനങ്ങളിൽ ഇങ്ങനെ കടന്ന് സുഖമായി അതിൻ്റെ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടുകൂടി യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയത്ത് കടന്നു വരാം. വൈന്നുകരിക്കും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും. ഫലാസ്വരീഹലഹും, നോക്കി എത്ര വലിയ സംവിധാനങ്ങളോട് കൂടിയാണ് ഒരു വിമാനം പറന്നുയരുന്നത്. എന്നിട്ടെന്തുണ്ടായി അല്ലേ? എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുപോലും അറിയില്ല. വിമാനം കാണാതെയായി, അപ്രത്യക്ഷമായി. എവിടെ നഷ്ടപ്പെട്ടു? വലിയ തിരയാനും അന്വേഷിക്കാനും അതിൻ്റെ യാത്രയുടെ ഓരോ നിമിഷവും അത് എവിടെ എത്തിയെന്ന് നിരീക്ഷിക്കാനുമുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മറ്റു പലതും ഉണ്ടായിരുന്നിട്ടും എങ്ങോട്ട് പോയി എന്നറിയില്ല മനുഷ്യന്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ അല്ലേ, ബഹിരാകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യൻ അയക്കുന്ന മറ്റു പല വാഹനങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ മിമ്മിസ്ലിഹിമായിർക്കബൂൻ, കപ്പൽ പോലെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നു. അതിനകത്തു വരും അല്ലേ, ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന റോക്കറ്റുകൾ അങ്ങോട്ട് വിക്ഷേപിച്ചതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നു. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് തിരിച്ചു പോരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ കേന്ദ്രമായ നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകം അത് തിരിച്ചു വന്നത് ഓർക്കുന്നുണ്ടാകും, അതിൻ്റെ വാർത്ത വായിച്ചു തീർക്കുന്നുണ്ടാകും. അമേരിക്കയിലെ ടെക്സാസിലെ അതിൻ്റെ ലാൻഡിംഗ് സെൻറ്ററിലേക്ക് താഴെയെത്താൻ 7 സെക്കൻഡ് മാത്രം ബാക്കിയിരിക്കുകയാണ് അത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്, ചിന്നിച്ചിതെറിയത്. കിലോമീറ്ററുകൾക്കപ്പുറത്തും ഇപ്പുറത്തുമാണ് അതിൻ്റെ കഷ്ണങ്ങൾ. അതിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യരുടെ മൃതശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചത്. എന്തു ചെയ്യാൻ സാധിക്കും? വ ഇന്ന ശഗ്നുഗരിഖുഹും, മനുഷ്യനെ അങ്ങനെ അഹങ്കരിക്കേണ്ടതില്ല, മനുഷ്യനിങ്ങനെ തോന്നേണ്ടതില്ല. ഞാൻ തന്നെയാണ് എല്ലാം, എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് അല്ലേ, എൻ്റെ ഗവേഷണ പാഠവം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നു, കണ്ടെത്തുന്നു, വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ യാത്ര പോകുന്നു, അതിൽ ഏറ്റവും ആസ്വാദനത്തിൻ്റെ ഏറ്റവും പുതിയ പുതിയ രൂപങ്ങൾ പരീക്ഷിക്കുന്നു. മനുഷ്യ ഇന്ന ശഗ്നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചാൽ അവനെ മുക്കിക്കളയും, അത് തകർത്തുകളയും, ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ബഹിരാകാശ പേടകം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ താഴെ നിന്ന് അതിൻ്റെ പിന്നെ വിക്ഷേപണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിച്ചിരുന്ന ആളുകൾ ഇതാ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ പുതിയ വിവരങ്ങളുമായി, ബഹിരാകാശത്ത് നിന്ന് പകർത്തിയെടുത്ത പുതിയ ചിത്രങ്ങളുമായി അത് താഴേക്കെത്തും. ഏതാനും സെക്കൻഡ് മതി, അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ, മനുഷ്യൻ്റെ ബലഹീനതയുടെ, മനുഷ്യൻ നിസ്സഹായനായി അന്തം വിട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഇത് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ധാരാളം സമയങ്ങളിൽ ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ ശ്രോതാക്കൾക്ക് നിരത്തിവെച്ച് വിശദീകരിക്കാൻ സാധിച്ചേക്കും. മിന്ന ശഗ്നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും, അത് തകർത്തു കളയും. ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, അടുത്ത ആയത്താണ് എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? ഇല്ലാ റഹ്മതൻ മിന്ന, ഇല്ലാ റഹ്മതൻ, അത് കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. മിന്ന, നമ്മിൽ നിന്നുള്ള. വ മതാഅൻ, വിഭവവുമാകുന്നു. ഇലാഹീൻ, ഒരു സമയം വരേക്കുള്ള. വാക്കുകളെല്ലാം അറിയുന്നതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരുണ്യമെന്നാണ്. മിന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് നമ്മളിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. വ മതാഅൻ, വിഭവവുമാകുന്നു. ഈ ലോകത്ത് ആസ്വദിക്കാനുള്ള, ജീവിക്കാനുള്ള, ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണ്. എല്ലാ കാലത്തേക്കും അനന്തമായി ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണോ? അല്ല. ഇലാഹീൻ, ഹീൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഒരു സമയം വരെ, മനുഷ്യൻ്റെ മരണം വരെ, ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച അതിൻ്റെ അവസാനം സംഭവിക്കുന്ന, റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ച അവധിയുണ്ടല്ലോ, ഈ പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്ന, നാമാവശേഷമാകുന്ന അവധി, അതുവരേക്കുള്ള വിഭവമാകുന്നു അത്. അതിൻ്റെ കപ്പലായിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും എല്ലാം ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യവും. വ മതാഅൻ, അതോടൊപ്പം തന്നെ ഒരു വിഭവവുമാണ്. ഇലാഹീൻ, ഒരു നിശ്ചിത സമയത്തേക്കുള്ള വിഭവവുമാകുന്നു അത്. അത് മറക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു വാഹനം കാണുമ്പോൾ, ഒരു പുതിയ വാഹന സഞ്ചാര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ അൽഹംദുലില്ലാന്ന് പറയണം, മാഷാ അല്ലാ എന്ന് പറയണം, അല്ലാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാ എന്ന് നമ്മൾ ആവർത്തിച്ചുച്ചരിക്കണം. റബ്ബ് നമുക്ക് സംവിധാനിച്ചു എന്ന സംവിധാനം അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിലുള്ള ആളുകളോടുകൂടി അതിനെ നശിപ്പിച്ചു കളയാൻ ഏതാനും സെക്കൻഡുകളുടെ വളരെ കുറഞ്ഞ ഒരംശം മതി എന്ന തിരിച്ചറിവ്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ ഈ ആയത്തിനോട് ചേർത്ത് വെക്കാൻ, നമുക്ക് ഈ ആയത്തുകളോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചേക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകളാണ് പരലോകത്തിനും അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുമുള്ള ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. സൂറത്ത് യാസീനിലെ 33-ാമത്തെ ആയത്തിൽ വ ആയത്തുല്ലഹുമുൽ അർദ് ഒന്ന്, 37-ാമത്തെ ആയത്തിൽ വ ആയത്തുല്ലഹുമുൽ ലൈൽ രണ്ട്, 3-ാമത്തേത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത വ ആയത്തുല്ലഹും അന്നാഹമല്ലാ ദുരിയത്തുഹും മൂന്ന്. മൂന്ന് ആയത്തുകൾ വ ആയത്തുല്ലഹും വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ആഴ്ചയിൽ മുന്നോട്ട് വെക്കാനുള്ള നിങ്ങൾക്ക് ഒരു ചിന്തക്കും പഠനത്തിനും അന്വേഷണത്തിനും കഴിഞ്ഞ തവണ പഠിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കാനുള്ളൊരവസരം എന്ന നിലക്കുമാണ് ചോദ്യം. അത് ആ നിലക്ക് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. വആയത്തുല്ലഹും അന്നഹമല്ലാ ദുരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. എന്താണ് മഷ്ഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മുഹമ്മദ് അമാനി മൗലവി, മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ വാക്കിന് കൊടുത്ത അർത്ഥമെന്ത്, അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളെടുത്ത ഏറെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ആ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. വഇന്നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും, നാം അവരെ വെള്ളത്തിലേക്ക് മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവർക്ക് ഒരു സഹായവുമില്ല, ഒരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ലാതെ. വ മതാഅൻ, വിഭവവുമല്ലാതെ. ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരേക്ക്, അവർ ഒരു അവധി വരേക്കുള്ള വിഭവവും കാരുണ്യവും മാത്രമാകുന്നു നേരത്തെ പറഞ്ഞ കപ്പലുകളും അതുപോലെയുള്ള സഞ്ചരിക്കാനുള്ള മറ്റു വാഹനങ്ങളും എന്നൊക്കെയാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങളെൻ്റെ കൂടെ ഓതുക ഈ വാക്കുകളുടെ അർത്ഥം. അത് മനസ്സിലേക്ക്, അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِنَّ شَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنْقَذُونَ. പറയണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പറയണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. وَإِنَّ شَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنْقَذُونَ إِلَّا رَحْمَةً مِنَّا وَمَتَاعًا إِلَى حِينٍ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി തയ്യാറാകുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: സൂറത്തു യാസീനിന്റെ 43-44 വചനങ്ങൾ അനാവരണം ചെയ്ത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവർക്ക് മാർഗദീപമായി അള്ളാഹു തആല ഇറക്കി തന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറെ സന്തോഷകരമായി പീസ് റേഡിയോ പരിചയപ്പെടുത്തുന്ന ഖുർആൻ പഠന സംവിധാനങ്ങളിൽ പുതിയതായ ടെലിക്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. UAE വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൊച്ചു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സൂറത്തുന്നാസ് മുതൽ സൂറത്തുല്ലഅല വരെയുള്ള സൂറകളിൽ നിന്നായുള്ള 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാല്ലാ ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
3: വാലൈക്കും സലാം.
2: ആ സൈവ എന്നല്ലേ മോള് പേര് പറഞ്ഞത്? എന്താണ് വിശേഷങ്ങൾ? മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷാർജയില. എവിടെയാ പഠിക്കുന്നത്?
3: ഇന്ത്യൻ
2: ഇന്റർനാഷണൽ സ്കൂളിലാണ് അല്ലേ?
3: ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ.
2: എത്രാം ക്ലാസ് പഠിക്കുന്നത്?
3: 4 ക്ലാസ്.
2: പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? ടെലിക്യൂസിന്റെ സിലബസ് അറിയോ? 3 ചോദ്യങ്ങളാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ? 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ? അപ്പോൾ 1 ചോദ്യം തുടങ്ങിയാലോ? ഇത് ചോദ്യം ചോദിക്കുന്നത് നിനക്കറിയാലോ, ഓരോ ആയത്തുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ഉത്തരം പറയണം. ഓക്കെ, ഞാൻ 1 ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 1 ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാ? ഞാനൊരു ആയത്ത് ഓതുന്നു, ബാക്കി വരുന്ന ആയത്ത് 2 മോള് ജൈവ മോള് ഓതേണ്ടത്. ഓക്കെ.
3: أعوذ بالله من الشيطان الرجيم وما أدراك ما العقبة أعوذ بالله من الشيطان الرجيم وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة.
2: Very good. ما شاء الله. الله أكبر. ഉത്തരം ശരിയാണ്. മോൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടാവും നമുക്ക്?
3: 2
2: ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ. പേടിയൊന്നുമില്ലല്ലോ.
3: ആ,
2: 2 ചോദ്യത്തിലേക്ക് പോവാ അല്ലേ? ചോദിക്കട്ടെ. ഞാൻ ഒരു ആയത്ത് ഓതുന്നു, അതിന്റെ തൊട്ട് മുൻപേയുള്ള ആയത്ത് ഏതാന്ന് ഓതിയാൽ മതി മോള്. ഓക്കെ. قَدْ أَفْلَحَ مَنْ زَكَّاهَا
3: فَأَلْهَمَهَا فُجُورَهَا وَتَقْوَاهَا.
2: മാഷാല്ലാ, വെരി ഗുഡ്. 2 ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 2 ഉത്തരവും ജൈവമോൾ ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ. ഇനി എത്ര ചോദ്യമാണ് നമുക്കുള്ളത്?
3: ഒരു ചോദ്യം.
2: ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്. മോൾ ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഏത്
3: മദ്രസയിലാ?
2: അൽ റാഷിദ് മദ്രസയെന്നാ? മാഷാല്ലാ, മാഷാല്ലാ. ഓക്കെ, ഞാൻ ഇനി 3 ചോദ്യത്തിലേക്ക് പോകട്ടെ. 3 ചോദ്യം ചോദിക്കുന്ന ഞാനൊരു ആയത്ത് ഓതുന്നു, അത് ഏത് സൂറത്തിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് പറയണം. 3 ചോദ്യമാണ്. ഈ ചോദ്യം കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമാണ്. ഓതിക്കോട്ടെ.
3: സയസ്ലാ
2: നാറാ തലഹബ്. സൂറ മസദ്. മാഷാല്ലാ, ഉത്തരം ശരിയാണ്. മോള് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓയ് ജസാക്കുമുള്ള. എന്തായിരുന്നാലും മോളെ ഇനിയും വിളിക്കണം. മോളുടെ മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഇനിയും വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങൾക്കുള്ള സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വന്ന കോൾ ഷാർജയിൽ നിന്നും സൈബ മോളായിരുന്നു. മാഷാല്ലാ, ടെലിക്യൂസിൻ്റെ ഭാഗമായി നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കോളായിരുന്നു സൈബയുടേത്. അവൾ സമ്മാനത്തിനർഹയായിട്ടുണ്ട്. മാഷാല്ലാ, അള്ളാഹു അക്ബർ. പ്രത്യേകം അഭിനന്ദിക്കുന്നു രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഒക്കെ. പ്രത്യേകം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് വിളിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നഫ്ല ഫാത്തിമ. മാഷാല്ലാ, എവിടുന്നാണ് മോള്
3: വിളിക്കുന്നത്?
2: ആഹാ, ഉമ്മുൽ കുവൈത്ത്. നമുക്ക് ഫസ്റ്റ് കോളാണ്, മോളുടെ കോളാണല്ലോ. മാഷാല്ലാ, മോള് എവിടെയാണ് പഠിക്കുന്നത്? ഉമ്മുൽ കുവൈത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടോ? ഓക്കെ. നമ്മൾ ചെറിയ സൂറത്തുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് നടത്തുന്നത്. അപ്പം ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലെ ചെറിയ ഒരു ചോദ്യം ആദ്യം തുടങ്ങട്ടെ. ഒരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, മോൾ അതിൻ്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. മോൾ സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? മൂന്നാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. أعوذ بالله من الشيطان الرجيم ولا يحض على طعام المسكين. അതിന്റെ ബാക്കി ഓതിക്കാം മോളെ. ഹലോ, കേൾക്കുന്നില്ലേ? അതിന്റെ ബാക്കി ഓതിക്കേ.
3: ഒന്നും കൂടി ഓതാ.
2: ولا يحض على طعام المسكين.
3: ഫൈലുൽ മിസ്കീൻ.
2: കേൾക്കുന്നുണ്ട്, ഓതിക്കോളൂ.
3: ഫൈലുൽ മുസല്ലി അല്ലദീന സലാത്തുഹും സാഹൂ.
2: ഓക്കേ ഓക്കേ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലേ? ഓക്കേ, ഇൻഷാല്ലാ. ഒന്നുകൂടി ഓതിക്കേ മോളെ കറക്റ്റ് ആയിട്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഓക്കെ, മാഷാല്ലാ, ഉഷാറായിട്ട് മോൾ ഓതുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ക്വിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇങ്ങനെയാണ്, ഇനി രണ്ട് ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ മോള്? എത്രയില്ല മദ്രസ ക്ലാസ്സിൽ? മൂന്നിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാനൊരു അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഭാഗങ്ങളിൽ നിന്നായിട്ട് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതുന്നു, മോൾ അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് സൂറത്തിലാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ മതി.

0: ഓക്കെ, മോള് പറഞ്ഞോളൂ. സൂറത്തിൻ്റെ നെയിം പറഞ്ഞാൽ മതി, ഓതണമെന്നില്ല. ഹലോ, പറഞ്ഞോളൂ. നഫ്ല, ആൻസർ പറഞ്ഞോളൂ. അല്ലോ, നമ്മുടെ ടൈം അത്രയൊക്കെ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന ചെറിയ സൂറത്ത് തന്നെ അല്ലേ? ആ, നമ്മൾ പോതിയ ആയത്തല്ലേ, വഹുസ്സില മാഫി സുദൂർ. ഓക്കെ, ഇൻഷാല്ലാ മോള് ഇനിയും നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കുക. സൂറത്തുൽ അഅ്ല മുതൽ സൂറത്ത് നാസ് വരെ, എന്നിട്ട് വീണ്ടും ഇതുപോലെ വിളിക്കുക. നിന്റെ ഉമ്മുൽ ഖുവൈനിലുള്ള സ്കൂളിലും മദ്രസയിലും ഒക്കെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. ഏ, പക്ഷെ അതിന് സമയം കഴിഞ്ഞു മോളെ, ആൻസർ പറയേണ്ട സമയം ഒരുപാട് സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് മോൾ ഒന്നുകൂടെ ഒക്കെ പ്രാക്ടീസ്. ഉത്തരം കറക്റ്റായി, ഇപ്പൊ ലാസ്റ്റ് ആയി, പക്ഷെ സമയം കഴിഞ്ഞു. മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്കുക. ഓക്കെ, വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പോൾ വിളിച്ചിരുന്നത് നഫ്ല ഫാത്തിമ എന്ന കുട്ടിയായിരുന്നു, ഉമ്മുൽ ഖുവൈനിൽ നിന്നാണ്. മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയാവുകയും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആൻസർ പറയുന്നതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
1: നുസ ഫാത്തിമ നജീബ്.
0: നുസമോൾ എവിടെ നിന്നാണ്?
1: ഷാർജയിൽ
0: നിന്ന്. മാഷാല്ലാ, എവിടെയാണ് ഇപ്പോ സ്കൂൾ പഠിക്കുന്നത്? എവിടെയാ? മാഷാല്ലാ, എത്രാം ക്ലാസ്സിൽ
1: പഠിക്കുന്നത്?
0: അൽഹംദുലില്ലാ. നമ്മുടെ പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിയോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ നമ്മുടെ ഈ ടെലിക്വിസിന്റെ മെത്തേഡ് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെ അല്ലേ? മോൾ എത്രാം ക്ലാസ്സിലാ മദ്രസയിലൊക്കെ
1: പഠിക്കുന്നത്?
0: നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം അല്ലേ. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. തുടങ്ങാലോ. ഞാനൊരു ആയത്ത് ഓതാം, മോള് എന്നിട്ട് അതിന് ശേഷം അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. ഓക്കെ, നമ്മള്
1: ശ്രദ്ധിക്കുന്നില്ലേ.
0: الذي يؤتي ماله يتزكى.
1: أعوذ بالله من الشيطان الرجيم. الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولا سوف يرضى.
0: ما شاء الله ما شاء الله. മോള് കുറെ സൂറത്തുകൾ ഹിഫ്ദ് ഉണ്ട് മോൾക്ക്? എത്ര ജുസ് ഉണ്ട്?
1: 7
0: ജുസ് ഉണ്ടോ? മാഷാല്ലാ. എവിടുന്നാണ് പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന് തന്നെയാണോ?
1: അല്ല, പള്ളിയിൽ നിന്ന്.
0: അൽഹംദുലില്ലാ. ഇനിയും പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഞാന് ഒരു സൂറത്തിലെ ഒരു ആയത്ത് ഓതാം, മോളത് ഏത് സൂറത്തിനാണെന്ന് മാത്രം പറഞ്ഞാ മതി.
1: ഓക്കെ,
0: ചോദ്യം ശ്രദ്ധിക്കണം, എങ്കിലാണ് കറക്റ്റായി നിനക്കത് ആൻസർ പറയാൻ കഴിയൂ. അപ്പൊ നുസ മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ولا تحاضون على طعام المسكين. ഇത് ഏത് സൂറയിൽ നിന്ന്?
1: സൂറത്തുൽ ഫജ്ർ.
0: മാഷാ അല്ലാ മാഷാ അല്ലാ. ഇന്നത്തെ മോളുടെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കറക്റ്റായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ പീസ് റേഡിയോ നൽകുന്ന പ്രത്യേകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ. സമ്മാനം ഇഷ്ടല്ലേ? സമ്മാനം മേടിക്കണ്ടേ? അതിനുവേണ്ടി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാല്ലാ. പേടിയില്ലല്ലോ? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരായത്ത് ഓതുന്നു. അതിൻ്റെ മുൻപ് ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് മോള് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് പറയണം. ഓക്കേ.

0: بالمرحمة.
1: ഒന്നുകൂടി പറയാമോ?
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. നുസഹമോള്, ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപുള്ള ആയത്തായിരുന്നു ഓതേണ്ടത്.

0: صوب المرحمة. ഓക്കെ, നമ്മൾ ഉത്തരം പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് പെട്ടെന്ന് പറയേണ്ടതാണ്. അവസാനിപ്പിച്ചോ? കിട്ടുന്നില്ലേ? ആ, എന്നാ പറഞ്ഞോളൂ. ശരിയാണോ? ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മുടെ നുസമോളെ കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാല്ലാ. ഇന്നത്തെ ഒരു സമ്മാനത്തിനർഹയായ നമ്മുടെ നുസഹമോള് ഷാർജയിൽ നിന്നാണ്. മാഷാല്ലാ, ഏഴോളം ജുസുകൾ ഹിഫ്ളുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും മോള് പഠിക്കുക, ഖുറാനൊക്കെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ടെലിക്യൂസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവരോടും വിളിക്കാൻ പറയാം. മോൾക്ക് സന്തോഷമായില്ലേ? പീസ് റേഡിയോ ഇഷ്ടമാണോ? മാഷാല്ലാ. ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? ലൈഫോ? അതിലെന്താ കേൾക്കുക? മാഷാല്ലാ, മാഷാല്ലാ. നമ്മള് പൂമരത്തണല് കേൾക്കുന്നില്ലേ? കേൾക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഉള്ള പൂമരത്തണല് കേൾക്കാറില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ഇൻഷാല്ലാ വിളിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും നമ്മുടെ വീട്ടിലൊക്കെ പറയണം. അതുപോലെ തന്നെ ഉസ്താദിനോട് സമ്മാനം കിട്ടിയ വിവരങ്ങൾ പറയണം. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നുസ ഫാത്തിമയാണ്. നുസ മോൾ, മാഷാല്ലാ, ഏഴ് ജുസുകളോളം ഹിഫ്ളുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ഇന്ന് വിളിച്ച കോളുകളിൽ നിന്ന് രണ്ട് പേർ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് വരുന്ന ദിവസങ്ങളിലുമുള്ള ടെലിക്വിസിൽ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുക, ടെലിക്വിസിലേക്ക് വിളിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം, സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറ അൽ കഹ്ഫിൽ നിന്നും 45 മുതൽ 49 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖിർനി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ പഠിക്കുന്നത്.
1: അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
0: ألم ترى ഇവിടെ സാകിന മീമിന് ശേഷം ത ആണ്. ഇദ്ഹാർ എന്നാണ് പറയുക, ഇദ്ഹാർ ഷഫവി. ألم ترى أن الله നൂൻ ശദ്ദ് മണിക്കണം. അന്നല്ലാഹ യഅലമു യഅലമു യഅലമു അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് ഐൻ, ഹംസ പോലെയല്ല. എ ഇത് രണ്ടും ആ ഒരു ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കണം യഅലമു യഅലമു ഈ രൂപത്തിൽ.
1: മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, വമാ ഫിൽ അർദ് അല്ല വമാ ഫിൽ അർദ്.
0: ലർള് എന്ന് ആയി പോകരുത്, വമാ ഫിൽ അർദ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫില്ലാഖിറതി വഫില്ലാഖിറതി വരാം. ഇതുപോലെ അവരുത് പിന്നെ വമാ ഫിൽ അർദ്, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
1: മാ യകൂനു മിൻ നജ്വ മിൻ നജ്വ,
0: ഇത് ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ നജ്വ, നജ് ജീമിനെ കൽക്കല ചെയ്യണം. മിൻ നജ്വ
1: ثلاثه
0: سلاسه لا سلاسه طيب ورد ث ثلاثه
1: ثلاثه اي
0: تنوين ششم همزه يظهر ചെയ്യണം. ثلاثه
1: الا هو الا ثلاثه الا الا هو رابعهم
0: رابع لا را را ر ഉച്ചരിക്കുമ്പോൾ തന്നെ ر എന്നായി. الرحمن لا بسم الله الرحمن لا ر തക്രീർ എന്നാണ് അതിന് പറയുക. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. തക്രീർ ഇങ്ങനെ കൂടുതലുണ്ടാകും. തക്രീർ എന്ന് പറഞ്ഞാൽ പിടക്കൽ, നാവിൻ്റെ ആ ഒരു പിടപ്പിക്കൽ കൂടുതലുണ്ടാവാൻ പാടില്ല. എങ്ങനെ?
1: ബിസ്മില്ലാഹിർ റഹ്മ,
0: അങ്ങനെ അവരത്. ഇൻഷാല്ലാ.
1: ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസ. റാബിഉഹും വ
0: സാകിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ, ഇത് രണ്ടും വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് ഈ അക്ഷരങ്ങളെ അഥവാ മീമിനെ പൂർണ്ണമാക്കണം. വളരെയധികം ശ്രദ്ധിച്ചോദിയാൽ മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമാവുകയുള്ളൂ. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും,
1: ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ,
0: അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അലൈഹിം
1: വ അലൈഹിം വലദ്ദാലിനല്ല, അലൈഹിം വ
0: എന്ന് ഇതും കണ്ടിട്ടുകൂടെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഖുർആൻ കണ്ടിട്ടും കൂടെ പഠിക്കണം, അപ്പോഴാണത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. വല്ലാഹു അഅലം, ബറകല്ലാഹു ഫീക്കും.
1: വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഇല്ലാ ഹുവ മിൻ നജ്വ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസ റാബിഉഹും വലാ ഖംസതിൻ വലാ ഖ
0: ولا خمسة لا خمسة لا ولا خ
1: ولا خمسة إلا هو سادسهم
0: ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും അതിൻ്റെ സിഫാത്തുകളൊക്കെ വളരെയധികം കൃത്യമാക്കുവാൻ പരമാവധി ശ്രമിക്കണം.
1: ولا خمسة إلا هو سادسهم ولا أدنى سادسهم
0: و ساكن ميمين ശേഷം വീണ്ടും വ എല്ലാം ശ്രദ്ധിക്കുക.
1: ولا أدنى
0: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം.
1: അദ്ന മിൻ ദാലിക് മിൻ ദാലിക് അല്ല മിൻ ദാലിക് മിൻ ദാലിക്.
0: മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ടാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വല അക്സറ, അക്സറ അല്ല അക്സറ, അക് അക്. കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക കി കു അക് അക്. വല അക്സറ, അക്സറ അക്സറ അല്ല വല അക്സറ. ഇല്ല ഹുവ മഅഹും, ഇല്ല ഹുവ മഅഹും ഐനമ കാനു, ഐനമ കാനു. ثم ينبئهم, ثم الا ثم ث في ثو ثم. നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം പുറത്തോട്ട് നിൽക്കണം, ഇല്ല എങ്കിൽ സ ആവും, സുമ്മയാവും, അർത്ഥം മാറും. ثم ث في ثو ثم അതിനർത്ഥം ശേഷം, ലേറ്റർ, പിന്നെ എന്നുള്ള അർത്ഥം. അതേസമയം സുമ്മ ആയിക്കഴിഞ്ഞാൽ അത് വിഷം എന്നുള്ള അർത്ഥം വരും. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലഹനുൽ ജലീ എന്നൊക്കെ പറയും, അഥവാ അർത്ഥമാറ്റം സംഭവിക്കുന്ന തെറ്റുകൾ. അത് വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. സുമ്മ സുമ്മ യുനബ്ബിഉഹും, സുമ്മ മീമിന് ശ്രദ്ധ മണിക്കണം. യുനബ്ബിഉഹും, യുനബ്ബി ഉ ഹംസക്ക് ദമ്മ, യുനബ്ബിഉഹും ബിമാ അമിലു. സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി. യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, ബിമാ അമിലു യൗമൽ ഖിയാമ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, ഇന്നല്ലാഹ നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ, ഷൈഇൻ ഹംസ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ. ഷൈഇൻ തൻവീന് ശേഷം ഐനാണ് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. മാത്രമല്ല ഹംസക്ക് തൊട്ടുമേലെയാണ് ഐന് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഇൻ ഷൈഇൻ ഷൈഇൻ അലീം. അവസാനത്തിൽ മദ് ആയതൊരു സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.
2: أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
0: سورة المجادلة ഏഴാമത്തെ ആയത്താണ് ഓതിക്കൽപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങളില്ലാതെ കൃത്യമായ പാരായണമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മുജാദിലയിലെ ഏഴാമത്തെ വചനമാണ്, ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
4: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
5: Peace Radio. Tune to reality.

അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. സൂറ യൂസുഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
1: أعوذ بالله من الشيطان الرجيم.
2: قالوا تالله تفتأ تذكر

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 130 മുതൽ 242 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് കാര്യ മുഹമ്മദ് അയ്യൂബ്.
5: ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد

ولأمة مؤمنة خير من مشركة ولو أعجبتكم

0: തൻസീൽ. ലോകപ്രസിദ്ധരായ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 130 മുതൽ 242 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം കാരി മുഹമ്മദ് അയ്യൂബ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: വചനം 10. ഖാല പറഞ്ഞു, ഖായിലുൻ പറയുന്നവൻ, അഥവാ ഒരു വക്താവ്, മിൻഹും അവരിൽ നിന്ന്, ലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, യൂസുഫ യൂസുഫിനെ, വ അൽകൂഹു അവനെ നിങ്ങൾ ഇട്ടേക്കുവിൻ, ഫി ഗയാബത്തി മറവിൽ അഥവാ അഗാധതയിൽ, അൽജുബ്ബി കിണറ്റിൻ്റെ അഥവാ ആഴക്കുഴിയുടെ, യൽതഖിതുഹു അവനെ കണ്ടെടുത്തുകൊള്ളും, ബഅദുസ്സയ്യാറത്തി യാത്രാസംഘക്കാരിൽ ചിലർ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ, ഫഇലീൻ ചെയ്യുന്നവർ അഥവാ പ്രവർത്തിക്കുന്നവർ.

0: അവരിൽ നിന്നും ഒരു വക്താവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്, അവനെ ഒരു കിണറ്റിന്റെ അഗാധതയിൽ ഇട്ടേക്കുകയും ചെയ്യുക, ഏതെങ്കിലും ചില യാത്രാസംഘം അവനെ കണ്ടെടുത്തു കൊണ്ടുപോയിക്കൊള്ളും, നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ ചെയ്തേ തീരുവെങ്കിൽ അത്ര ചെയ്താൽ മതി.
1: സഹോദരന്മാർ എല്ലാവരും അസൂയാലുക്കളാണെങ്കിലും അവരിൽ ചിലർക്ക് അല്പം ദയ തോന്നി. യൂസുഫ് അലൈഹിസ്സലാമിനോട് കൃപ തോന്നിയ ഈ വക്താവിന്റെ പേർ അള്ളാഹു പറഞ്ഞിട്ടില്ല. പേരറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമില്ല താനും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നുദ്ദേശിച്ചുകൊണ്ട് രൂബേൻ അഥവാ റൂബീൻ എന്ന സഹോദരൻ അവനെ കൊലപ്പെടുത്തരുതെന്നും അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലെ കുഴിയിൽ ഇടുവീൻ എന്നും പറഞ്ഞതായും, കിണറ്റിലിട്ട ശേഷം യഹൂദ എന്ന സഹോദരൻ, നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ടെന്ത് പ്രയോജനം, അവനെ നാം യാത്രാക്കൂട്ടത്തിന് വിൽക്കുക എന്നു പറഞ്ഞതായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇതായിരിക്കാം ഈ വക്താവ് റൂബീനായിരുന്നുവെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗവും യഹൂദായായിരുന്നുവെന്ന് വേറൊരു വിഭാഗവും പറയുവാൻ കാരണം. ജുബ്ബ് എന്നാൽ പടുത്തുയർത്തുകയോ മതിൽ കെട്ടുകയോ ചെയ്യാത്ത കുഴിക്കിണർ എന്നാണ് അർത്ഥം. വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഉൽപ്പത്തി 37:24. പക്ഷേ താഴെ 19 വചനത്തിൽ നിന്ന് അത് വെള്ളമുള്ള കിണറായിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് താനും. സഹോദരന്മാർ തങ്ങളുടെ ഗൂഢാലോചന നടപ്പിൽ വരുത്തുവാൻ ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചു.
2: വചനം 11. ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാലക, നിങ്ങൾക്കെന്താണ്, ലാ തഅമ്മന്ന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, അലാ യൂസുഫ, യൂസുഫിനെപ്പറ്റി, വഇന്ന, ഞങ്ങളാകട്ടെ, ലഹു, അവന്, ലനാസിഹൂൻ, ഗുണകാംക്ഷികൾ തന്നെയാണ്.

0: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെന്താണ് യൂസുഫിനെപ്പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ അവന് ഗുണകാംക്ഷികൾ തന്നെയാണ് താനും. എന്നിട്ടും
1: വചനം 12, അർസിൽഹു, അവനെ അയക്കുക, മഅനാ, ഞങ്ങളുടെ കൂടെ, ഗദൻ, നാളെ, യർത്ത, അവൻ മേഞ്ഞു നടന്നുകൊള്ളട്ടെ, വയൽഅബ്, കളിക്കുകയും ചെയ്യട്ടെ, വഇന്നാ ലഹു, നിശ്ചയമായും ഞങ്ങൾ അവനെ, ലഹാഫിദൂൻ, കാക്കുന്നവർ തന്നെയാണ്.
2: അർസിൽഹു മഅനാ ഗദൻ യർത്ത വയൽഅബ് വഇന്നാ ലഹു ലഹാഫിദൂൻ.
0: നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരുക, അവൻ തിന്നും കുടിച്ചും സുഖിച്ചു നടക്കുകയും കളിക്കുകയും ചെയ്യട്ടെ, നിശ്ചയമായും ഞങ്ങൾ അവനെ കാത്തുരക്ഷിക്കുന്നവരാകുന്നു.
3: മരുഭൂമിയിൽ പോയി ആടുകളെ മേക്കൽ പതിവായിരുന്ന ആ സഹോദരന്മാരോടൊന്നിച്ച് യൂസുഫിനെ വിട്ടയക്കുവാൻ യാക്കൂബ് നബി അലൈഹിസലാമിന് ഭയമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ അവരോടൊപ്പം പോകുവാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ലെന്നും അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ യൂസുഫിന്റെ വലിയ ഗുണകാംക്ഷികളായി അവർ അഭിനയിച്ചതും. അവൻ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ ഒന്നിച്ച് മരുഭൂമിയിൽ വന്ന് പഴവർഗ്ഗങ്ങളും മറ്റും തിന്നും വെള്ളം കുടിച്ചും ഓടിച്ചാടി നടന്നും ആനന്ദം കൊള്ളുവാൻ അവനും ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനൊരവസരം നാളെ തന്നെ ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാകൊണ്ട് അവന് വല്ല അപകടവും വരുന്നത് ഞങ്ങൾ തികച്ചും കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അവർ പിതാവിനെ ധരിപ്പിച്ചു. എന്നിട്ടും പിതാവിന് അവരെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം ഒഴികഴിവ് പറഞ്ഞു നോക്കി.
1: വചനം 13, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, ലയഹ്സുനുനീ, എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു, അന്തദ്ഹബു, നിങ്ങൾ കൊണ്ടുപോകുന്നത്, ബിഹി, അവനെ.

0: അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 14. കാലു, അവർ പറഞ്ഞു, ലയിൻ അകലഹു, അവനെ തിന്നുന്നുവെങ്കിൽ, അദ്ദിബു, ചെന്നായ, വനഹ്നു, ഞങ്ങൾ ആയിരിക്കെ, ഉസ്ബത്തുൻ, ഒരു സംഘം, ഇന്നാ ഇതൻ, എന്നാൽ നിശ്ചയമായും ഞങ്ങൾ, ലഹാസിറൂൻ, നഷ്ടക്കാർ തന്നെ.
2: قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون.
0: അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ശക്തമായ സംഘം ഉണ്ടായിരുന്നിട്ടും അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നുവെങ്കിൽ നിശ്ചയമായും അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണല്ലോ.
3: യൂസുഫ് അലൈഹിസ്സലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കാതിരിക്കുവാനുള്ള കാരണം പിതാവ് വിവരിച്ചു. എന്നാൽ ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന കടുംകൈ ചെയ്ത ശേഷം അതിൽ നിന്ന് പിതാവിനോട് ഒഴികഴിവ് പറഞ്ഞ് കഴിച്ചിലാക്കുവാനുള്ള മാർഗം പിതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. അതെ, ഒഴികഴിവ് തന്നെയാണവർ പിന്നീട് പറഞ്ഞതെന്ന് 17 വചനത്തിൽ കാണാവുന്നതാണ്. ഞങ്ങൾ ശക്തമായ ഒരു സംഘം ആളുകളുണ്ട്. ഞങ്ങൾ അവനെ ശരിക്കും കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. എന്നിരിക്കെ അവനെ ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളും വമ്പിച്ച നഷ്ടക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവനെ രക്ഷിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ലെന്നും അവർ സമർത്ഥിച്ചു. അങ്ങനെ ആദ്യം വളരെ മടിച്ചുവെങ്കിലും അവസാനം യൂസുഫ് അലൈഹിസ്സലാമിനെ അവരൊന്നിച്ച് അയച്ചു കൊടുക്കുവാൻ തന്നെ അദ്ദേഹം സമ്മതിച്ചു. ബൈബിളിൽ ഈ ഭാഗം വിവരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കീമിലേക്ക് പോയിരുന്നു. അവരുടെ സുഖവിവരം പോയി അറിഞ്ഞു വരുവാൻ യൂസുഫിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്നും മറ്റും പറഞ്ഞു സഹോദരന്മാർ പരിഹസിച്ചു. അവിടെ വെച്ചാണ് അവനെ കൊല്ലണമെന്നും പൊട്ടക്കൊടിയിലിട്ടാൽ മതിയെന്നും മറ്റുമുള്ള സംഭാഷണങ്ങൾ നടന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഉൽപ്പത്തി 37 12 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ബൈബിളിലെ പ്രസ്താവനകൾ യഥാർത്ഥമായി ഗണിക്കുവാൻ നിവൃത്തിയില്ലെന്നുള്ളതിന് ഒരു തെളിവാണിതും.
1: വചനം 15. ഫലമ്മാ ദഹബു, അങ്ങനെ അവർ പോയപ്പോൾ, ബിഹി, അവനെയും കൊണ്ട്, വഅജ്മഉ, അവർ ഏകോപിക്കുകയും, അയ്യജഅലൂഹു, അദ്ദേഹത്തെ അവർ ആക്കുവാൻ, ഫീ ഗയാബതി, അഗാധതയിൽ, അൽ ജുബ്ബി, കിണറ്റിന്റെ, ഔഹൈന, നാം വഹി നൽകുകയും ചെയ്തു, ഇലൈഹി, അദ്ദേഹത്തിന്, ലതുനബ്ബി അന്നഹും, നിശ്ചയമായും നീ അവരെ ബോധ്യപ്പെടുത്തുമെന്ന്, ബി അംരിഹിം, അവരുടെ കാര്യം, അഥവാ അവരുടെ വിഷയത്തെപ്പറ്റി, ഹാദാ, ഈ, വഹും, അവരാകട്ടെ അഥവാ അവരായിരിക്കെ, ലായഷ്ഉറൂൻ, അവർ അറിയുകയില്ല.

0: അങ്ങനെ അവർ അദ്ദേഹത്തെ കൊണ്ടുപോകുകയും അദ്ദേഹത്തെ കിണറ്റിന്റെ അഗാധതയിലാക്കുവാൻ അവർ ഏകോപിപ്പിച്ചുറപ്പിക്കുകയും ചെയ്തപ്പോൾ അഥവാ അവർ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. നാം അദ്ദേഹത്തിന് ബോധനം നൽകുകയും ചെയ്തു. അവരുടെ ഈ കാര്യത്തെ അഥവാ ചെയ്തിയെപ്പറ്റി നീ അവരെ ഒരിക്കൽ ബോധപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവരാകട്ടെ അറിയുകയുമില്ല.
1: സഹോദരന്മാർ ഏകോപിച്ചു അദ്ദേഹത്തെ കിണറ്റിലിട്ടു കൃതാർത്ഥരായി. പക്ഷേ അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാമിനെ ആശ്വസിപ്പിച്ചു. അവരുടെ ഈ അക്രമത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്ന ഒരവസരം വഴിയെ വന്നെത്തുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. മൂസാനബി അലൈഹി സ്വലാമിയെ പ്രസവിച്ചപ്പോൾ ഫിർഔന്റെ ആൾക്കാർ കുട്ടിയെ അറുത്തുകൊല്ലുമെന്ന് ഭയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മാതാവിന് കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലിടണമെന്നും കുട്ടിയെ തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും അള്ളാഹു തോന്നിപ്പിച്ചതിനെപ്പറ്റി 28:7 പ്രസ്താവിച്ചപ്പോൾ നാം മൂസായുടെ മാതാവിന് ബോധനം നൽകി വ ഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിരിക്കുന്നതുപോലെ യൂസുഫ് അലൈഹിസ്സലാമിനും അപ്രകാരം തോന്നിപ്പിച്ചു എന്നായിരിക്കും.

0: ഗ്രന്ഥങ്ങളിൽ താഴെ വരുന്നുമുണ്ട്. വഔഹൈന ഇലൈഹി, അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അവർ കിണറ്റിലിട്ട ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ബോധനം നൽകിയ കഥയൊന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നുവെന്നായിരിക്കും അപ്പോൾ അതിന്റെ സാരം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം. ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം. തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ. സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം. നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. 10 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ഓരോന്നും ആദ്യത്തിൽ വരുന്നത് ഏതാണെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ആയത്ത് മുഴുവനായി പാരായണം ചെയ്യാം, ശേഷം നമുക്ക് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശ മുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം. പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: അഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
3: ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وَقَدْ أَنزَلْنَا آيَاتٍ بَيِّنَاتٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ.
2: ഇന്നല്ലദീന, ഇവിടെ നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല. ഇതാലോചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന, ഇന്നല്ലദീന, യുഹാദ്ദൂന, യുഹാ അല്ല, യുഹാദ്ദൂന അല്ല, യുഹാ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്. ദാലിന് ഷദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, വാവു, യാ, ഇതിനു ശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസഖൽ. ഇവിടെ കലിമി മുസഖൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ. ഹർഫി മുസഖലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസഖൽ, 6 ഹർക്കത്ത് വരെ നീട്ടണം.
3: യുഹാദ്ദൂന, ഇന്നല്ലദീന യുഹാദ്ദൂന,
2: ഇങ്ങനെ
3: യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു, കുബിതു കമാ കുബിതല്ലദീന, കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലദീന മിൻ ഖബ്ലിഹിം.
2: സാക്കിന നൂന് ശേഷം ഖാഫ്. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മിൻ ഖബ്ലിഹിം എന്ന് ഓതരുത്, മിൻ ഖാ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല, മിൻ ഖ. വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന്, കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്.
3: മിൻ ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. വഖദ് അൻസൽനാ, വഖദ്, വഖദ്, ദാലിനെ കേൾക്കണം അഥവാ ഖൽഖല ചെയ്യണം. അൻസൽനാ,
2: സാക്കിനാനുന് ശേഷം സായ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം.
3: അൻസൽനാ,
2: ശേഷം അൻസൽനാ ആയാത്ത്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ എന്നാണ് പറയുക. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ്. മദ് മുൻഫസിൽ ജായസ, നീട്ടാം എന്നുള്ളതാണ്.
3: ആയാത്തിൻ ബയ്യിനാത്ത്,
2: ഇവിടെ തൻവീനു ശേഷം ബ വന്നു. തൻവീനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്.
3: ആയാത്തിം ബയ്യിനാത്ത്, ആയാത്തിം ബയ്യിനാത്ത്.
2: വഖഫ് ചെയ്യുമ്പോൾ ബയ്യിനാത്ത്, 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്.
3: ബയ്യിനാത്ത്,
2: ഇങ്ങനെ. താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ ബയ്യിന താ കേൾക്കുകേ ഇല്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: വലിൽ കാഫിരീന അദാബും മുഹീൻ, അസാബ് അല്ല അദാബ്, അദാബും മു
2: തൻവീനു ശേഷം മീമ് വന്നാൽ ഇത് ഗംബിഗുന്ന.
3: അദാബും മുഹീൻ, അദാബും മു,
2: ഇങ്ങനെ ഇത് ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം.
3: അദാബും മുഹീൻ, വലിൽ കാഫിരീന അദാബും മുഹീൻ.
2: അടുത്ത ആയത്ത്
3: യൗമ യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹും,
2: യബ്അസു അല്ല ഫ ആണ്,
3: യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, ജമീഅ.
2: വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത്
3: ജമീഅ ഫയുനബ്ബിഉഹും,
2: അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്.
3: ജമീഅ ഫയുനബ്ബിഉഹും, ഫയുനബ്ബിഉ
2: ഹംസക്ക് ബൊമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം.
3: ഫയുനബ്ബിഉഹും ബിമാ അമിലു,
2: സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ
3: فَيُنَبِّئُهُمْ بِمَا عَمِلُوا, فَيُنَبِّئُهُمْ بِمَا عَمِلُوا,
2: ഇങ്ങനെ ആണ് ഓതേണ്ടത്. അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം, മഖ്റജ്.
3: عَمِلُوا, عَمِلُوا. أَحْصَاهُ اللَّهُ وَنَسُوهُ. أَحْصَاهُ,
2: ഹാ ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ട് മേലെയാണ് ഹാ.
3: അഹ്സാഹുല്ലാഹു, അഹ്സാഹുല്ലാഹു വനസൂഹ്, വനസൂഹ്.
2: വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം.
3: വനസൂഹ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വല്ലാഹു,
2: ഇവിടെ ഈ വല്ലാഹു എന്നുള്ള പ്രയോഗം പലപ്പോഴും നമുക്ക് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ഉച്ചാരണത്തിൽ ഈ ഹ ഒന്നും വരാറില്ല. വല്ലാഹു അല എന്ന് പറയും, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്, ഇങ്ങനെ കേൾക്കാം നമുക്ക്. അഥവാ ഹ ഉച്ചാരണത്തിൽ തന്നെ ഉണ്ടാവില്ല, വല്ലാഹു അല എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം.
3: വല്ലാഹു അല, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ
2: തൻവീന് ശേഷം ഷീന്,
3: ഷൈഇൻ ഷഹീദ്.
2: ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
3: ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബലിഹിം وَقَدْ أَنزَلْنَا آيَاتٍ بَيِّنَاتٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്.
2: സൂറത്തുൽ മുജാദില 5-6 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഈ ശബ്ദലോകത്തെ
9: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: نور على مر الزمان تألقا وأضاء للدنيا طريقا.
11: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
2: الحمد لله رب العالمين.

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബഖറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: Peace Radio. Tune to reality.
1: Peace ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
4: വചനം 16. വജാഉ, അവർ വരികയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുന, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്ന, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ, ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.
2: قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند

യും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്മേൽ, ബിദമിൻ, ഒരു രക്തവും കൊണ്ട്, കദിബിൻ, വ്യാജമായ. ഖാല, അദ്ദേഹം പറഞ്ഞു, ബൽ, പക്ഷേ, സവ്വലത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക്, അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ, അമ്രൻ, ഒരു കാര്യം,

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവെത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ട് മൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു, അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും, അവരുടെ വെള്ളത്തിന് പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അല്ലാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപ്പര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന
2: കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
3: വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.

0: വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും സാധാരണക്കാർക്ക് ഏറെ ലളിതമായി പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഹൃദയവസന്തം. ഹൃദയവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ ആയത്തുകളാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32-ാമത്തെ ആയത്തിൽ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ, മണ്ണോട് ചേർന്നവരെ ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യരിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക, മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക, അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനതിന് സാധിക്കുമോ? പരലോകത്തൊരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു. വആയതുൻ ലഹും, ശരിക്ക് ആയതുൻ എന്നത് നമ്മൾ ഒരു അറബി വായിക്കുമ്പോൾ ലൊമ്മ തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, ആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമ് വരുമ്പോൾ ആ ആയതുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദ്ദ് വആയതുല്ലഹുമുൽ അർദ്ദുൽ മൈതതു അഹ്യൈനാഹാ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും വആയതുല്ലഹും ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ മിൻ നഖീലിൻ മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. وجعلنا فيها جنات من نخيل واعناب من نخيل എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചോദാനം ശ്രദ്ധിക്കണം. അതാ പറയണം, ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

മിന്നഖീലിൻ വ അഅനാബിൻ എന്നല്ല, വ അഅനാബിൻ വ ഫജ്ജർന എന്നല്ല. ആ വാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വ അഅനാബിൻ വ ഫജ്ജർന, ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ സൂറത്ത് യാസീൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിൽ ഉണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റിതീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ. കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ, വിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല തളാത്മകമായി പാരായണം ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ് ഭൂമിയാണ്. അൽ അർദ് ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു മൈത്തസ് മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന, അഹ്യൈന എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കും എന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് വ ആയത്തുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്.
അൽ അർദുൽ മൈത്ത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന് അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു

വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു. മഴയുടെ തൊട്ടുമുമ്പുള്ള ദിവസത്തെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നു നോക്കൂ. മഴ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കിടന്നിരുന്ന, തരിശായി കിടന്നിരുന്ന ഭൂമിയെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. എവിടെയായിരുന്നു ഈ ചെടികൾ? എവിടെയായിരുന്നു ഈ പച്ചപ്പ്? എവിടെ നിന്നാണ് ഈ ഇലകൾ മുളച്ചു വന്നത്? ഒരു വിത്തും നമ്മൾ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. മനുഷ്യൻ മരിച്ചു, മണ്ണോട് ചേർന്നു, മണ്ണിനടിയിലായി ചിതലരിച്ചുപോയി. കുറെ കാലങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടുമ്പോൾ എങ്ങനെയാണോ ആ മഴ വർഷിച്ച് തരിശായ ഭൂമിയിൽ വിത്തുകൾ മുളച്ച് സസ്യലതാദികൾ ഉണ്ടായി, ഉണങ്ങിക്കിടന്നിരുന്ന വരണ്ടുകടന്നിരുന്ന തരിശുഭൂമി കാണാൻ നയനമനോഹരമായ പച്ചപ്പുള്ള സുന്ദരമായ പരിസ്ഥിതിയായി മാറിയത്, ആ രൂപത്തിൽ അതിന് സാധിക്കുന്ന, അത് നിർവഹിക്കുന്ന അള്ളാഹു മനുഷ്യനെ അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ധാന്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഭൂമിക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, വജഅൽന, നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു, ഫീഹ, അതിൽ, അഥവാ ആ ഭൂമിയിൽ, ജന്നാത്തിൻ, തോട്ടങ്ങളെ, ജന്നതുൻ, വാക്ക് നമുക്ക് സുപരിചിതമാണ്, സ്വർഗത്തിന് ജന്ന എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു, തോട്ടത്തിനും ജന്നത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക, ജന്നാത്തിൻ, തോട്ടങ്ങൾ, മിൻ നഖൈലിൻ, എന്തിൻ്റെ തോട്ടങ്ങളാണ്? നഖൈൽ, നഖ്ല, ഈത്തപ്പനം, ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങൾ, വഅഅനാബിൻ, ഈനബുൻ, ഈനബുൻ ജംഉ അഅനാബുൻ, ഈനബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅനാബ്, മുന്തിരികൾ, മുന്തിരികളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങൾ അള്ളാഹു ആ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർന, നാം പൊട്ടിയൊഴുക്കുന്നു, ഫീഹ, ആ തോട്ടങ്ങളിൽ, ഭൂമിയിൽ, മിനൽ ഉയൂൻ, ഐന്, ഉയൂൻ, ഐൻ എന്നതാണ് അതിൻ്റെ ഏകവചനം, ഉയൂൻ എന്നതാണ് ബഹുവചനം, അർത്ഥം അരുവികൾ, ഉറവകൾ എന്നാണ്. കണ്ണുകൾക്കും, മനുഷ്യൻ്റെ കണ്ണിന് ഐൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐൻ ഉയൂൻ എന്നതിന് നീരുറവകൾ, ചെറിയ അരുവികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ഈ രണ്ട് ആയത്തിലെ അറബി പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാം. നമ്മുടെ ശ്രദ്ധ കൂടെയുണ്ടാകണം. എന്തുകൊണ്ടാണ് ആയത്തിലെ വാക്കുകളുടെ അർത്ഥം പറയുന്നത്? അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്കതിൻ്റെ സാരാംശം ലഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ, ഇതിന് കാതോർക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ ഒരണ്ടായത്ത് പഠിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ അറബി വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു പത്തായത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതേ വാക്കുകൾ വരുന്ന മറ്റു ആയത്തുകൾ നമുക്ക് സ്വയമേവ വായിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായത്തുകളുടെ വാക്കുകളെ വേഗത്തിലൊന്ന് പറയാം. വആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം, അൽ അർളുൽ മൈത്ത, നിർജീവമായ മയ്യത്തായ ഭൂമിയാണ്, അഹയ്യൈനാഹ, അതിനെ നാം ഹയാത്താക്കി, അതിന് നാം ജീവൻ നൽകി, വഅഖ്റജ്ന, അതിൽ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു, മിൻഹ, അതിൽ നിന്ന്, ഹബ്ബൻ, ധാന്യങ്ങളെ, ഫമിൻഹു യഅക്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, വജഅൽന ഫീഹ, അങ്ങനെ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി, ജന്നാത്തു മിൻ നഖൈലിൻ, ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ, വഅനാബിൻ മുന്തിരിയുടെയും, വഫജ്ജർന ഫീഹ, അതിൽ നാം പൊട്ടിയൊഴുക്കി, മിനൽ ഉയൂൻ അരുവികൾ ഉറവകൾ. അപ്പോൾ ആയത് എന്ന വാക്ക് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാകും. ആ ഒരു വാക്ക് നമ്മൾ പ്രാവശ്യം ഒന്ന് പഠിക്കാം. ദൃഷ്ടാന്തം. ഹബ്ബൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധാന്യം. ഉയൂൻ എന്ന വാക്കിന് എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? അയിന്, ഉയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, ഉറവകൾ. കണ്ണിനും അയിന് എന്ന വാക്ക് പറയും എന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ യഥാർത്ഥത്തിൽ

0: മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ചിന്തയോട് സംസാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്ഥാപിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തത്തെ, തെളിവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് വളരെക്കാലം പരിചയമുള്ള ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംവിധാനമാണ്. ഏതു നാഗരിക ജീവിതത്തിൽ കഴിയുന്ന ആളായിരുന്നാലും, എത്ര നഗരവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളായിരുന്നാലും, അയാൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ മുളച്ചുണ്ടായി, വിളവെടുത്ത് പഴുത്തു പാകമായി, മൂത്തു പാകമായി, അത് വെന്ത് തൻ്റെ ഭക്ഷണപാത്രത്തിലെത്തുമ്പോൾ അതുകൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ, ഒരു വിത്ത് മുളക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ, ഒരു ധാന്യം വിളയുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ, ഒരു മരം കായ്ച്ച് പഴമുണ്ടായി പഴുത്തു പാകമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. കാരണം കൃഷി ഒട്ടുമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുമുള്ള ഭക്ഷണം വരുന്നതൊരു കൃഷിയിൽ നിന്നാണ്. പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് കൃഷി മാത്രം മനുഷ്യൻ്റെ ഉപജീവനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാണിപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടായത്? രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറം കൃഷി മാത്രമാണ് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും വേഗത്തിൽ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ അറിയാനും മനസ്സിലാക്കാനും കഴിയാവുന്ന മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു ഉദാഹരണം കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് അള്ളാഹു പരലോകത്തെ ഇവിടെ സ്ഥാപിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത്. തരിശായ ഭൂമി ഉണ്ടാകുന്നു വേനലിൽ. അത് കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോൾ ആ തരിശുഭൂമിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു, അല്ലേ? ആ റബ്ബ് അതുപോലെ ഒന്നുമില്ലാത്ത, മണ്ണായിപ്പോയ മനുഷ്യനെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നടക്കുക എന്നാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, പല വിത്തുകളും അവ എടുത്തു പരിശോധിച്ചാൽ, ഒരുപക്ഷെ ഒരു കല്ലുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന ആളുകളാണ്. ഈത്തപ്പഴം ധാരാളമായി കഴിക്കാറുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്നെങ്കിലും ഒരു തവണ ഈത്തപ്പഴത്തിൻ്റെ കുരു കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രമിക്കില്ല. ഒരു ശ്രമം പോലും നടത്തി നോക്കില്ല. കാരണം അറിയാം, ഒരിക്കലും അത് നടക്കൂല. എന്നാൽ ഈത്തപ്പഴക്കുരു മണ്ണിൽ കിടന്ന് മഴ പെയ്ത് വെള്ളമൊന്നു നനഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ശക്തമായ പുറന്തോടിനെ പിളർത്തി ആ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള മൺപാളിയെ പിളർത്തി വിത്ത് പുറത്ത് മുള പുറത്തു വരികയാണ്. നമ്മുടെ ചെറിയ വിരൽ കൊണ്ട് അതൊന്ന് ഞെരടിയാൽ, ഒന്ന് പിടിച്ച് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിൻ്റെ കാലൊന്ന് തട്ടിയാൽ വിത്ത് മുളച്ചു വരുന്ന അതിൻ്റെ മുള പൊട്ടിപ്പോകും. പക്ഷേ ആ മുള ഒരു വിത്തിൻ്റെ പുറന്തോടിനെ പിളർത്തിയാണ് പുറത്തു വരുന്നത്. ആ മുള മണ്ണിനെ തുരന്നാണ് പുറത്തു വരുന്നത്. ആരാണ് അതിന് ശക്തി നൽകിയത്? ആ മുളയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു തന്നെ മണ്ണോട് ചേർന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി പുനഃസംഘടിപ്പിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും അള്ളാഹു രണ്ടു ദൃഷ്ടാന്തങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, മഴയുടെ, കൃഷിയുടെ അടയാളങ്ങൾ, ഉദാഹരണം. ഇവിടെ നോക്കൂ, 22 അധ്യായം സൂറത്തു ഹജ്ജിലെ 5-6 ആയത്തുകൾ. പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന, ഒന്ന് വായിച്ചു നോക്കേണ്ടുന്ന രണ്ട് ആയത്തുകളാണത്. 5 ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. വതറൽ അർദ ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് തരിശായ ഭൂമിയെ നിനക്കു കാണാം. അതിൻ്റെ മേൽ അള്ളാഹു നാം മഴയൊന്ന് വർഷിപ്പിച്ചാൽ അതൊന്ന് ഇളകും, വറവത്ത് അതൊന്ന് വികസിക്കും. വ അംബതത് മിൻകുല്ലി സൗജിം ബഹീജ്, കൗതുകമുള്ള ഇണകളിൽ നിന്ന് അതുൽപാദിപ്പിക്കും. തരിശായി കിടക്കുന്ന മണ്ണിൽ മഴ പെയ്താൽ അത് മുളച്ച് പച്ചപ്പുള്ളതായി തീരുകയാണ്. ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്, അല്ലാഹു അവൻ തന്നെയാണ് സത്യം. അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകും. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 9-ാമത്തെ ആയത്ത് നോക്കൂ. വല്ലാഹുല്ലദീ അർസല റിയാഹ് ഫതുസീറു സഹാബം ഫസഖനാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. വല്ലാഹുല്ലദീ, അല്ലാഹു അവനാകുന്നു, അർസല റിയാഹ, കാറ്റുകളെ അയച്ചവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അവൻ ആ കാറ്റുകൊണ്ട് മേഘങ്ങളെ ഇളക്കിവിടുന്നു. ഫസഖനാഹ്, ആ മേഘത്തെ നാം നയിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക്. ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവതയ്ക്കു ശേഷം ആ ഭൂമിയെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. കദാലിക നുശൂർ, തരിശുഭൂമിയിൽ വിത്തുമുളയ്ക്കുന്ന പച്ചപ്പുണ്ടാകുന്ന അത്ര പണി മാത്രമേ അള്ളാഹുവിന് മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ളൂ. കദാലിക നുശൂർ, അപ്രകാരമാകുന്നു മനുഷ്യരെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്. അടുത്ത ഒരായത്ത് സൂറത്തു ഖാഫില ആയത്ത് നോക്കൂ. വനസ്സമാ വാനലോകത്ത് നിന്നു നാം അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു. ഫഅംബത്നാ ബിഹി, ആ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു. ജന്നാത്തിൻ, തോട്ടങ്ങൾ. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും. വന്നഖല ബാസിഖാത്തിൽ ലഹാ തുൽഉ നദീദ്, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾക്ക് പഴുത്തുപാകമായ വലിയ കുലകളുണ്ട്. റിസഖൽ ലിൽ ഇബാദ്, മനുഷ്യർക്കുള്ള ഉപജീവനമായിട്ടാണ് ഇതെല്ലാം നാം ഉണ്ടാക്കുന്നത്. വഅഹ്യൈനാ ബിഹി ബൽദതം മൈത, ആ മഴ കൊണ്ട്, വെള്ളം കൊണ്ട് മരിച്ചുകിടക്കുന്ന ഒരു ഭൂമിയെ നാം ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാകുന്നു നിങ്ങളുടെ പുനരെഴുന്നേൽപ്പ്, ഒരിക്കൽ കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതേ ആശയമാണ് സൂറത്തു യാസീനിലെ 33-34 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ മനുഷ്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകളെ ഓതാം. ഒന്ന് ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ وَأَخْرَجْنَا مِنْهَا حَبًّا فَمِنْهُ يَأْكُلُونَ.
1: അവർക്കുള്ള ദൃഷ്ടാന്തം നിർജീവമായ ഭൂമിയാകുന്നു, അതിനെ നാം പുനർജീവിപ്പിക്കുന്നു, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, ആ ധാന്യങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. വജഅ

0: ഓൻ. അങ്ങനെ ആ ഭൂമിയിൽ അവിടെ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ അരുവികളെ നാം പൊട്ടിയൊഴുക്കുകയും ചെയ്യുന്നു. ഇത്രയും ആണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്തത്. ഒരു നോട്ട്ബുക്കും പേനയുമായി ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുക്കുകയും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്ര ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. അങ്ങനെ മലായികത്തു,
1: മലായികത്തു
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റേത് മിൻ കുല്ലി ഇഖ്ഫാ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി ആ രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദുള്ളത് നല്ലോണം മണിക്കണം.

0: മത്തല മത്ത് മത്തുലഅ ഒന്നുകൂടി സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വായാണ് മത്തുലഇൽ ഫജ്ർ
1: സലാമുൻ ഹിയ ഹത്ത മത്തുലഇൽ ഫജ്ർ
0: ആയിവാ. അപ്പോ സൂറത്തുൽ ഖദ്ർ കഴിഞ്ഞു, അതിൽ ആറായത്തേ ഉള്ളൂ. സൂറത്തുൽ ഖദ്ർ 97-ാമത്തെ സൂറത്താണ്, 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ വിശുദ്ധ ഖുർആനിലെ അൽ മുത്തഫിഫീൻ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: Peace Quran Radio. Khatamul Quran. വിശുദ്ധ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

ثمود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ സഅദി. ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം. നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ചതിന്റെ ശബ്ദാവിഷ്കാരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തഫ്സീർ സഅദിയിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായം സൂറത്തുൽ ഫീൽ എന്ന അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമ്മളതിൻ്റെ പാരായണം, മധുരതരമായ രീതിയിലുള്ള അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിൻ്റെ റബ്ബ്, നിൻ്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, അലം യജ്അൽ, അവൻ ആക്കിയില്ലേ, കൈദഹും, അവരുടെ തന്ത്രം, ഉപായം, ഫീ തദ്ലീൽ, പിഴവിൽ, പാഴിൽ അഥവാ നഷ്ടത്തിൽ അല്ലെങ്കിൽ വഴികേടിൽ, വ അർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു, തൊയറൻ, ഒരു തരം പക്ഷികളെ, അബാബീൽ, കൂട്ടം കൂട്ടമായി, തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട്, ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്, മിൻ സിജ്ജീൽ, സിജ്ജീലിൽ അഥവാ ഇഷ്ടികക്കല്ലിൽ, ചൂളക്കല്ലിൽ, കളിമണ്ണുകല്ലിൽ പെട്ട, ഫജഅലഹും, അങ്ങനെ അവൻ അവരെ ആക്കി, ക അസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ, മഖൂൽ, തിന്നപ്പെട്ട, ഭക്ഷിക്കപ്പെട്ട. 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ നാം ശ്രദ്ധിച്ചത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം.
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
2: ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്തെന്ന് നീ കണ്ടില്ലേ?
1: അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
2: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ?
1: വഅർസല അലൈഹിം തൈറൻ അബാബീൽ.
2: കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ, അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
0: ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ സൂറത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം, എന്താണ് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാന്യ പണ്ഡിതനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു ആനക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യവും നീ കണ്ടില്ലേ? അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തോട് കുതന്ത്രം കാണിക്കുകയും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും അത് തകർക്കാൻ ആനകളെ കൂടെ കൂട്ടി യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും അറബികൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി അവർ വന്നു. മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ അറബികൾ അവരെ പ്രതിരോധിച്ചില്ല. അവരെ ഭയന്ന് മക്കാർ സ്ഥലം വിട്ടു. എന്നാൽ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ വഹിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു അയച്ചു. ഈ കല്ലുകൾ കൊണ്ട് പക്ഷികൾ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. അവർ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അവരുടെ ദ്രോഹങ്ങളെ അല്ലാഹു അവസാനിപ്പിക്കുകയും കുതന്ത്രങ്ങളെ അവരിലേക്കു തന്നെ തിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഏറെ പ്രസിദ്ധവും പരിചിതവുമാണ്. ഈ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതിനാൽ തന്നെ ഈ സംഭവം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അമാനുഷികമായ സംഭവങ്ങളിൽ ഒന്നുമാകുന്നു. നന്ദിയും സ്തുതിയും അല്ലാഹുവിന് തന്നെ.
0: സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ തോതിലുള്ള വിശദീകരണവും ഈ തഫ്സീറു സഅദിയിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത അതിൻ്റെ മലയാള വിവർത്തനവുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തിൽ കേൾക്കാം. അടുത്ത സൂറത്തിനെ പരിചയപ്പെടുന്ന ആ എപ്പിസോഡ് കൃത്യമായും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഓരോ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ

0: വിശദയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു മുദ്ദസ്സിർ, സൂറത്തു നാസ് പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിൽ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വർ

أدرك سدى ألم يك نطفة من مني يمنى ثم كان علقة فخلق فسوى.